ദീപം. ഒരു ചെറിയ ഗ്രാമത്തിൽ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ യുവാവ് തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടു. സാമ്പത്തികമായി തകർന്ന അവനെ ചുറ്റുമുള്ളവർ പരിഹസിച്ചെങ്കിലും തന്റെ സ്വപ്നത്തിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറായില്ല. ഓരോ പ്രാവശ്യം പരാജയമേൽക്കുമ്പോഴും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് അവൻ തന്റെ ഉൽപ്പന്നത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കരുത്തോടെ വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ അവന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടാവുകയും ആ കമ്പനി വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. പരാജയങ്ങൾ ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പുതിയ തുടക്കവും ചവിട്ടുപടിയുമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 31, കൊല്ലവർഷം 1201, കർക്കിടകം 15, വെള്ളിയാഴ്ച.

0: மார்னிங் போஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. ഇന്ന് ജൂലൈ 31, ഈ ജൂലൈ മാസം ഇന്നത്തോടെ അവസാനിക്കുകയാണല്ലേ. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഈ മാസത്തെ അവസാനത്തെ സാറ്റർഡേ കൂടിയാണ് ഇന്ന്. ഒരു മാസം ഇങ്ങനെ അവസാനിക്കുമ്പോൾ നമ്മളൊരു വലിയ പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിച്ചു തീർക്കുന്ന പോലത്തെ ഒരു ഫീലാണല്ലേ. ഈ കഴിഞ്ഞ 30 ദിവസങ്ങൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെമ്മറി അതിലുണ്ടാകും. നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ ഒരു ജൂലൈ മാസത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലതൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സക്സസ് ആയിട്ടുണ്ടായിരിക്കും. മറ്റു ചില കാര്യങ്ങൾ ഇനിയും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഓർത്ത് നമ്മളൊട്ടും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഓരോ എൻഡിങ്ങും ഒരു പുതിയ തുടക്കം കൂടിയാണല്ലേ. വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം നമുക്ക് മുന്നിൽ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വലിയ ജേണി ആണല്ലേ. അതിലെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആണ് ഓരോ മാസങ്ങളും എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് സർപ്രൈസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മുടെ ലൈഫിലെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ജൂലൈ മാസം നമുക്ക് തന്നത് കുറച്ച് നല്ല പാഠങ്ങളും ഒരുപിടി നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളുമാണ്. ഇനി വരാൻ പോകുന്ന പുതിയ മാസത്തിലേക്ക് പോസിറ്റീവ് എനർജിയോടുകൂടി വേണം നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കാതെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ നിങ്ങളുടെ ഇത് മാത്രമാക്കി മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ വിഷയമാണ്. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിതം മട്ടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നമുക്ക് എന്തായാലും ഒരു മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ മോർണിംഗ് മോജോ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മളിൽ പലർക്കും കാടുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കും അല്ലെ? കാടിനെ പേടിയുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കാടിനും അവിടെയുള്ള ആനിമൽസിനും കാവലായിട്ട് രാവും പകലും അവിടെ തന്നെ നിൽക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച്. കൊടും കാട്ടിൽ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ സ്വന്തം ഫാമിലിയെ പോലും വിട്ടുമാറി പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് ഹീറോസ് ഉണ്ട് അവിടെ. ശരിക്കും അവരാണ് കാടിന്റെ യഥാർത്ഥ കാവൽക്കാർ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇന്ന് നമ്മൾ വേൾഡ് റേഞ്ചർ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോറസ്റ്റ് റേഞ്ചർ എന്ന് പറയുന്ന ആ ഒരു ജോലി നമ്മൾ പുറത്തു നിന്ന് കാണുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോലിയല്ല. ഒരുപാട് റിസ്ക് നിറഞ്ഞ ഒരു ജോലിയാണ്. കാട്ടുതീ വരുന്ന സമയത്തും വന്യമൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ആൾക്കാർ വരുന്ന സമയത്തും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ അതിനെയൊക്കെ വളരെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഭൂമിയിലെ വിലപ്പെട്ട പ്രകൃതി സമ്പത്തും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിൽ അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് 2007 ഈ ഒരു വേൾഡ് റേഞ്ചർ ഡേ ആദ്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ റേഞ്ചർ ഫെഡറേഷൻ അല്ലെങ്കിൽ IRF എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചതിന്റെ 15th anniversary ഈ ഒരു ദിവസം അവർ ലോകമെമ്പാടും ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആ ഒരു ഡ്യൂട്ടിക്കിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് റേഞ്ചേഴ്സ് ഉണ്ട്. അവരെ സ്മരിക്കാനായിട്ടും അവരുടെ സാക്രിഫൈസിനെ ഓർക്കാനായിട്ടും ഒപ്പം ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന ഫോറസ്റ്റ് റേഞ്ചേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാനും വേണ്ടിയിട്ടാണ് ഈ July 31 നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. സോ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫോറസ്റ്റ് വിസിറ്റിന് പോകുന്ന സമയത്ത് ആ കാടിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിർത്താനായിട്ട് കഷ്ടപ്പെടുന്ന ഫോറസ്റ്റ് റേഞ്ചേഴ്സിനെ കൂടി നമ്മളൊന്ന് ഓർക്കുക. നമ്മൾ കാണുന്ന ഈ പ്രകൃതി ഇത്രയും സുരക്ഷിതമായിട്ടിരിക്കുന്നത് അവരുടെ കൂടി കഷ്ടപ്പാടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ആരും മറക്കേണ്ട. ഇന്ന് വേൾഡ് റേഞ്ചർ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണ്. കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ആൻഡ് ദ സോങ് ഈസ് ഫ്രം ദ മൂവി പുലിമുരുകൻ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്തും ും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
2: വിശ്വസ്ത പരീക്ഷാ പദ്ധതിക്ക് ദിശാമേ ജാനമേ ഏക് മഹത്വപൂർണ്ണ കാം പൂർണ്ണ ഹുവാ കാം ആഗേ ഭീ ചൽതാ രഹേഗാ ഹം ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യുജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാസേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജലകാലാവസ്ഥ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിനിധിനം 3,500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10-ാം സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ USAയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 കിലോഗ്രാം വിഭാഗത്തിലും 73 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു.
5: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in samibam Pulaman, Kottarakara.
3: Morning Pujo.
4: എപ്പോഴെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും അപേക്ഷ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ, ഏത് കളർ പേന ഉപയോഗിച്ചാണ് എഴുതേണ്ടത് എന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടോ? സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും നീലയോ കറുപ്പോ മഷിയുള്ള പേനകളാണല്ലോ പൊതുവായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ പച്ചയും ചുവപ്പും കളേഴ്സ് വലിയ ഓഫീസർമാർക്ക് മാത്രം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പേനയാണ്. എന്നാൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട, കാരണം സർക്കാരിലേക്ക് നൽകുന്ന അപേക്ഷകളിലും നിവേദനങ്ങളിലും ഏത് നിറത്തിലുള്ള മഷി വേണമെങ്കിലും നമുക്ക് യൂസ് ായിട്ട് സാധിക്കും എന്നൊരു കാര്യം എത്തിയിരിക്കുകയാണ്. നീല, കറുപ്പ്, പച്ച, ചുവപ്പ് തുടങ്ങി ഏത് കളർ മഷി ഉപയോഗിച്ചും പൊതുജനങ്ങൾക്ക് അപേക്ഷകൾ നൽകാനായിട്ട് സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ വായിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യക്തതയുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് മാഞ്ഞു പോകാത്തതുമായിട്ടുള്ള മഷി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള മഷി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ അപേക്ഷകളെ നിരസിക്കാൻ ായിട്ട് പാടില്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർക്കാരിനുള്ള അപേക്ഷകളെ ഏത് മഷി ഉപയോഗിച്ചും എഴുതാം എന്നൊരു കാര്യം നമ്മുടെ ഭരണപരിഷ്കാര വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കാണ്. 9-1-6 എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെ കുറിച്ചും വായുടെ ശുചിത്വത്തെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർ ജെ സുൽത്താനയോടൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுக்கேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമാണ്. നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പ്ലസ് വൺ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ വൈകിട്ട് 4 അപ്ലൈ ചെയ്യാം എന്നൊരു കാര്യമാണ് എത്തിയിട്ടുള്ളത്. ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റിന്റെ ഡീറ്റെയിൽസ് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ പുതിയ ഓപ്ഷൻ ചേർത്ത് അപേക്ഷ പുതുക്കണം. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് പുതിയ അപേക്ഷ നൽകാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല അപേക്ഷയിലെ പിഴവ് തിരുത്താനായിട്ടും അവസരം വന്നിട്ടുണ്ട്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, ജയിച്ച വർഷം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളിലെ പിശകാണ് നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുക. ഈ ഒരു പിഴവ് തിരുത്തതിനൊപ്പം തന്നെ സീറ്റ് ഒഴിവിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ നൽകി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. മാത്രമല്ല നിലവിൽ ഏതെങ്കിലും കോട്ടയിലെ പ്രവേശനം നേടിയിട്ടുള്ളവർ, അലോട്ട്മെന്റ് ലഭിച്ചവർ, പ്രവേശനം നേടാത്തവർ, ഏതെങ്കിലും കോട്ടയിലെ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർ എന്നിവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രവേശനം സാധ്യമാക്കുന്ന വിധത്തിലെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലസ് വൺ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ നാളെ 4 നൽകാം എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 3 ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ജില്ല.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ.

0: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് KUCT സ്വാശ്രയ കോളേജുകൾ എന്നിവയിലേക്കുള്ള BEd കോഴ്സുകളിലെ സീറ്റുകളിലേക്കും, അതുപോലെ തന്നെ ഡിഫൻസ് കോട്ട, സ്പോർട്സ് കോട്ട, KUCT മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്കും സ്പോട്ട് അലോട്ട്മെന്റ് ഇന്ന് നാളെ ദിവസങ്ങളിലായിട്ട് കൊല്ലം SN കോളേജിൽ വെച്ച് നടത്തും എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഈ ഒരു BEd പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: https://admissions.keralayuniversity.ac.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം: https://admissions.keralayuniversity.ac.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയില്ല വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം: ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Cheta, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ.
4: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

യെസ്, അങ്ങനെ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. സ്നേഹമാണ് ഏറ്റവും വലിയ സിദ്ധി. അതേറെയുള്ളവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും മുഹമ്മദിക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ് ഏറ്റവും വലിയ സിദ്ധി. അതേറെയുള്ള ആൾക്കാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നൊരു നല്ലൊരു മെസ്സേജാണ് മുഹമ്മദിക്ക അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ മുഹമ്മദിക്കും ഫാമിലിക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് എന്നാണ് കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ കഴിയുന്നവർ ഈ ലോകത്തുണ്ട്. നമുക്ക് കഴിയുന്ന ഒരു ചെറിയ സഹായം അവർക്ക് വലിയ അനുഗ്രഹമാകും. നൽകുന്ന കൈകളെ ദൈവം ഒരിക്കലും ശൂന്യമാക്കില്ല. സ്നേഹം പങ്കിടാം, കരുണ പകരാം, ഒരുമിച്ച് നന്മയുടെ ലോകം തീർക്കാം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി കിടിലൻ ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ശുഭദിനം. ഹായ് ആശ്രയ, ഹായ് അനാമിക. എൻ്റെ പേര് ശശികല, കൊട്ടാരക്കര 500 നിന്നാണ്. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയൊരു സഹായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പൈസ കൊണ്ട് മാത്രമല്ല, നല്ല രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടും അവരുടെ ആപത് ഘട്ടങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതും അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതുമൊക്കെ നമുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായമാണ്. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ച ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും തോട്ട്സും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഒരു മാസം കൂടി ഓർമ്മയാകുമ്പോൾ വരും ദിനങ്ങളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മെ നയിക്കട്ടെ. ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഈ നല്ല വെള്ളിയാഴ്ച നമുക്ക് പ്രചോദനമാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ജൂലൈ 31 ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ജൂലൈ 31 നമ്മളോട് വിട പറയുകയാണല്ലേ. ഇനിയുള്ള മാസം ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു മാസമായിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടി ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച് നമ്മുടെ ആബേൽ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കാനും കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ്. നമസ്കാരം ആശ്രയ, പ്രിയമുള്ള അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ നേരുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കമ്മന് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചർക്കും ഫാമിലിക്കും നല്ലൊരു അട്ടിപൊളി കിടിലൻ വെള്ളിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും വിഷസ് അറിയിക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മൈ ബോസ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் மோஜோ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. പക്ഷികളെ പോലെ പറക്കാനും മത്സ്യത്തെ പോലെ നീന്താനും നമ്മൾ പഠിച്ചു. വീണ്ടും വീണ്ടും എന്തൊക്കെയോ ആകാനും നേടാനും വേണ്ടി നമ്മൾ പഠിക്കുന്നു. എന്നാൽ നമുക്കൊരു കുറവുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ്, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ജിജി ചേച്ചി അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏരനാണ്. ഗുഡ് മോർണിംഗ്, മേ എവറി സ്റ്റെപ്പ് യു ടേക്ക് ബി ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്, ലവ് ആൻഡ് പീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ാണ് നമുക്ക് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഉണ്ണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് ആയിട്ടുള്ള അനീഷ്, അരവിന്ദ്, വിഷ്ണു, സേതു എന്നിവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ എല്ലാ ഫ്രണ്ട്സുകളും, അനീഷ് ചേട്ടൻ, അരവിന്ദ്, വിഷ്ണു, സേതു എന്നിവർക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ, സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രിയ, ഗുഡ് മോർണിംഗ് അനാമിക, വെരി ഗുഡ് മോർണിംഗ് ജയലേഖ ചേച്ചി. ഓർക്കുവാൻ ഒരുപാടുണ്ടാകും, ഒന്നും ഓർക്കുവാൻ മനസ്സ് തുനിയുന്നില്ല. ഓർമ്മകൾ പലപ്പോഴും വേദനയുടെ നിഴലാൽ ഹൃദയത്തിൽ നിശബ്ദമായി വന്നു നിൽക്കുന്നു. മറക്കാൻ എളുപ്പമല്ല, എന്നാലും മുന്നോട്ട് നടക്കാൻ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്, മുറിവുകൾ മായും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് നമുക്ക് ജയലേഖ ചേച്ചി അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റാണല്ലേ. നമ്മുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും. ആ ഒരു ഓർമ്മകൾ മറക്കാനായിട്ട് അത്ര ഈസി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസി അല്ല. പക്ഷേ ആ ഒരു മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ നമ്മൾ മറന്ന് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ച ജയലേഖ ചേച്ചിക്കും, അതുപോലെ തന്നെ മെസ്സേജ് അയച്ച ഉണ്ണിക്കും, മനോജ് ചേട്ടനും, ജിജി ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി റിഥം.

0: 40,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
0: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വത്തെക്കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജെസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർ ജി സുൽത്താനയോടൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: മോർണിംഗ് മോജോ.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ പുറത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് കേരളത്തിലെ 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഈ ഒരു മഴ മുന്നറിയിപ്പുള്ളത്. ബാക്കിയുള്ള തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ നമ്മുടെ വടക്കൻ കേരള തീരം വരെ ഒരു തീരദേശ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതാണ് ഈ ഒരു കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് നാളെ വരെ കേരളത്തിൽ പലയിടത്തും നല്ല ശക്തമായിട്ടുള്ള മഴയ്ക്കും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നവർ നിർബന്ധമായിട്ടും കുടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 20 മിനിറ്റ് ആയിരിക്കാണ്. മഴയൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഴപ്പാട്ട് തന്നെ കേൾക്കാം, ഫ്രം ദ മൂവി പട്ടം പോലെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ketaga Satyamana, Assisia Medical College Hospital avadaripikinu the complete motherhood package. Pregnancy yude aadi dinam mudal prasavam ulpade doctor parishodhanakal, rakta parishodhanakal, scanning adakkumulla sevanangalode normal delivery ku verum 22000 rupayum, cesarean 49000 rupayum maatram.
3: Assisia Medical College, Miyannur, Kollam.
4: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചരിത്രത്തിലെ ചില ഓർമ്മകൾ കാലം മായ്ച്ചാലും ഭൂമി അത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് ഒളിപ്പിച്ചു വെക്കും. ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു ട്രാജഡിയുടെ ബാക്കി പത്രം ഇപ്പോഴും ഈ ഭൂമിയിൽ എവിടെയോ ബാക്കിയുണ്ട് എന്നതാണ് പുതിയൊരു അറിവ്. പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും കേട്ടറിഞ്ഞ 1945 ഹിരോഷിമ ആണവ ആക്രമണത്തിന്റെ വലിയൊരു തെളിവ് ഈ അടുത്ത് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കാണ് കേട്ടോ. അവിടുത്തെ കടൽ തീരത്തെ മണൽ തരികളിൽ തീർത്തും അപൂർവമായിട്ടുള്ള ഒരു ലോഹ സങ്കരം, അതായത് വളരെ റെയർ ആയിട്ടുള്ള ഒരു മെറ്റൽ അലോയാണ് ഇറ്റലിയിലെ ഫ്ലോറൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇരുമ്പും അലുമിനിയവും നിക്കലും ഉൾപ്പെടെ നിരവധി മെറ്റൽസ് ചേർന്നുണ്ടായിട്ടുള്ള ഈ ഒരു പ്രത്യേക അലോയ് പ്രകൃതിയിൽ വേറെ എവിടെയും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, ലാബുകളിൽ പോലും ഇതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അന്ന് ആറ്റോമിക് ബോംബ് പൊട്ടിയ സമയത്ത് അവിടെ ഉണ്ടായ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്തായാലും മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിയ നാശത്തിന്റെ, വേദനയുടെ, കാലത്തിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ ചരിത്രത്തിൽ ബാക്കിയാവുകയാണ് എന്നതാണ് സത്യം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റ് ആയിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
9: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
10: യു ആർ ലിസണിംഗ് ടു നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെ കുറിച്ചും വായുടെ ശുചിത്വത്തെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർജി സുൽത്താനയോടൊപ്പം.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar fried chicken, Ambarathunkala, Izhukod, branch Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
2: Kettidam paniyal ningalkku endana ithra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara kolavadilulla pol.
3: JM Architects, government approved ISO certified civil engineers and builders. Contact 944-771-7171.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: മോർണിംഗ് ബോജോ.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ജൂലൈ 31 ഈ മാസത്തിലെ അവസാനത്തെ ദിവസമാണല്ലേ. ഈ ജൂലൈ മാസം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ചിട്ടാണ് പടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ നല്ല ഓർമ്മകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ആ ഒരു ഓഗസ്റ്റ് മാസത്തെ നമുക്ക് ഫ്രഷ് ആയിട്ട് വെൽക്കം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഫ്രൈഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
8: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90
9: പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വത്തെക്കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ശ്രീന.
0: ശ്രീന ചേച്ചി വീടടുത്തന്നെയാണോ?
1: ആ, നീലേശ്വരത്താണ്.
0: നീലേശ്വരത്താണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളും മോനും മൂത്താവൊക്കെ ജോലിയുണ്ട്, ഇളയാള് 10th class പഠിക്കുന്നു.
0: പഠിക്കുകയാണ്, 10th class പഠിക്കുകയാണ്. ഓക്കെ, അപ്പം അമ്മയൊക്കെ എങ്ങനെയാ മകന്റെ 10th classലെ പഠിത്തത്തെ വിലയിരുത്തുന്നത്?
1: ആ, നല്ലപോലെ പഠിക്കില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പഠിക്കും.
0: വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോകല്ലേ? 10th അമ്മയുടെ പ്രതീക്ഷ എങ്ങനെയാ? എത്ര പ്ലസ് കിട്ടുമായിരിക്കും?
1: A+ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, എങ്കിലും മേടിക്കണമെന്നാ വിചാരം.
0: ഓക്കെ, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല?
1: ഇല്ല, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, പിന്നെ കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്.
0: ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരി ശരി. ആക്ച്വലി A+ വലിയ കാര്യമുണ്ടോ?
1: ഓ, A+. ആ, A+ +1 കയറണമെങ്കിൽ മാർക്ക് വേണമല്ലോ, അപ്പൊ പിന്നെ പഠിച്ചെങ്കിലല്ലേ പറ്റൂ.
0: അതെ അതെ. അപ്പൊ എന്നാലും ഈ A+ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ +1 കയറണമെങ്കിൽ മാർക്ക് അത്യാവശ്യം വേണം, എന്നാലേ നമുക്ക് അഡ്മിഷൻ ലഭിക്കുള്ളൂ അല്ലേ?
1: എങ്കിലേ അഡ്മിഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ അവന് പഠിക്കണമെന്നൊന്നും ഇല്ല.
0: കുട്ടികളൊക്കെ ഇപ്പം സീരിയസ്നെസ് ഇല്ലാത്തോണ്ട് ഭാവിയിൽ അവർക്ക് മനസ്സിലായപ്പോൾ പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ അല്ലേ? ശരി, അപ്പോഴേ എന്താ ചേച്ചി ചെയ്യുന്നത്?
1: ഞാൻ സൂപ്പർ മാർക്കറ്റിലാ വർക്ക് ചെയ്യുന്നത്.
0: സൂപ്പർ മാർക്കറ്റിലാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ ഇച്ചിരി കഷ്ടപ്പാടാ, പിന്നെ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകുന്നു, ജീവിക്കണ്ടായോ.
0: ഓക്കെ, ശരി ശരി. ജോലി കുറച്ച് കഷ്ടപ്പാടാണ്, സൂപ്പർ മാർക്കറ്റ് ആണ്, അപ്പം അതിന്റേതായ കുറച്ച് പാടുണ്ട് അല്ലേ?
1: അതിന്റേതായിട്ടുള്ള കഷ്ടപ്പാടൊക്കെ ഉണ്ട്, പിന്നെ വീട്ടിലിരിക്കാൻ പറ്റുമോ, പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇറങ്ങി പോകുന്നു, തട്ടിമുട്ടിയൊക്കെ പോകുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ആഗ്രഹം, ഞങ്ങളിപ്പോ താമസിക്കുന്ന ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ്.
0: ഗ്രാമപ്രദേശമാണ്.
1: ആ, ഗ്രാമപ്രദേശമാണ്. പക്ഷെ ആഗ്രഹം, മോന് ജോലിയൊക്കെ കിട്ടിയിട്ട് റോഡ് സൈഡിലോട്ട് വസ്തുവൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് താമസിക്കണമെന്നാ. നടക്കുമെന്നാ എന്റെ ഒരു പ്രതീക്ഷ.
0: നടക്കാതെ നടപ്പാനല്ലേ? അപ്പൊ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പം നിലവിൽ താമസിക്കുന്ന ഒരു ഉള്ളേരിയയിലാണ്, ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അവിടെ നിന്ന് മാറി നല്ല റോഡ് സൈഡിലൊക്കെ വീടും വസ്തുവൊക്കെ മേടിച്ച് താമസിക്കണമെന്നാണ് ആഗ്രഹം അല്ലേ?
1: അതെ,
0: നടക്കുക, ഉറപ്പായിട്ട് നടക്കട്ടെ, എല്ലാം
1: നടക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ.
0: ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മൾ ശ്രീന ചേച്ചിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണം കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
2: മാത്രം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നീലേശ്വരം സ്വദേശിയായ ശ്രീന ചേച്ചിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ചേച്ചി, നമ്മുടെ ലൈഫിലേക്ക് എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ചേച്ചിയുടെ ലൈഫിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്തായിരിക്കും?
1: എന്റെ ലൈഫിൽ കല്യാണം കഴിച്ചാണ് അബദ്ധം പറ്റിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ജോലി ഇല്ലാതില്ലേ കല്യാണം കഴിച്ചത്. ഇപ്പോഴിപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ആയാലും ആൺകുട്ടികളായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത് ജോലി വാങ്ങിക്കണം. ജോലി വാങ്ങിച്ചതിന് ശേഷമേ കല്യാണം കഴിക്കാവുന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും വളരെ വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം ഇന്ന് നോക്കുവാണെങ്കിൽ പല പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ജോലി ഒന്നും കിട്ടാതെ തന്നെ ഒരു വലിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാറുണ്ട്. പലരും പെൺകുട്ടി ആൺകുട്ടി ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര നോർമലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ് ജോലി ഇല്ലാതെ ഒരു റിലേഷനിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അല്ലെ?
1: അതെ, ജോലി ഇല്ലാതെ കല്യാണത്തിലേക്ക് പോകുന്നത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്. അതുകൊണ്ട് എനിക്കിപ്പോ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ജോലി വാങ്ങിക്കണം. വാങ്ങിച്ചതിന് ശേഷമേ വിവാഹം കഴിക്കാവൂന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും അനുഭവത്തിനെ പറഞ്ഞ കാര്യമല്ലേ?
1: അതെ, എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ശ്രീന ചേച്ചി പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അതിൽ ജെൻഡർ ഒന്നും ഇല്ല കേട്ടോ. പെണ്ണായാലും ആണായാലും ഒരു ജോലി വളരെ മാൻഡേറ്ററി ആണ്. ജോലിക്ക് ശേഷം മാത്രം നമ്മളൊരു വലിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുക എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും വളരെ വലിയ ശരിയായ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം ഇത് പരിചയപ്പെട്ടതിന്. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് നീലേശ്വരം സ്വദേശിയായ ശ്രീന ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 Adinuppum Natarkuppum. Appo nammal angarthe nammude Puliwan Junction la thinna oru paadu nalla manushare ingane parichayapettondirikkana. Tottra thoru kootiyar rendu kootiyar endu parichayapadam. Endanu peru?
1: Ende peru Vishnu.
0: Vishnu. Vishnu veedu aduthane aano?
1: Ey illa, njan Ernakulam oru.
0: Ernakulam kaaranaanu. Okay, slangil manasilayi. Appo ivide endha parivadi?
1: Ivide njan oru kootiyarinte veettil vannu.
0: Kootiyarinte veetti vannayanu. Seri. Appo veettil aarokke undu?
1: Veettile appachan ammachi cheechi.
0: Ellarum happy aayittu povunu.
1: Ellarum adiyodi aayittu.
0: എറണാകുളത്ത്
1: ഞങ്ങൾക്ക് വരാപ്പുഴ എന്ന് പറയും.
0: വരാപ്പുഴയിലാണ്. ഓക്കെ, ശരി. അപ്പൊ എന്താ വിഷ്ണു ചെയ്യുന്നത്?
1: ഞാൻ ചെറിയൊരു മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ആയിട്ട് പോവുകയാണ്.
0: മ്യൂസിക് പ്രൊഡക്ഷൻ ആണ്, സംഗീത മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ.
0: എന്തുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത്?
1: ചെറുപ്പം മുതലേ പാട്ട് ഇഷ്ടമാണ്, പിന്നെ എപ്പോഴും ഗിറ്റാർ പഠിക്കാനിടയായി. അപ്പൊ അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിലോട്ട് എപ്പോ എന്തുകൊണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ നടത്തി കൂടാന്നൊരു ചിന്ത വന്നു, അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷനിലോട്ട് വന്നു.
0: ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഗിറ്റാർ പഠിച്ചിട്ടുണ്ട്?
1: ഗിറ്റാർ ഒരു 4 വർഷത്തോളം പഠിച്ചു, പിന്നെ ഒരു 10 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അപ്പോ അങ്ങനെ ഗിറ്റാർ അങ്ങനെ ഉണ്ടാവും.
0: അവസരങ്ങൾ
1: വരുന്ന പോലെ ആഗ്രഹം അതാണ്. അവസരങ്ങൾ വന്നാൽ നമ്മൾ അത് അതിനനുസരിച്ച്.
0: ഓക്കെ, ആഗ്രഹം പോലെ നല്ല ലൈഫ്, നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ശരി, അപ്പോൾ ഞാൻ ഇന്ന് റേഡിയോയിൽ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ ലൈഫിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം എന്തായിരിക്കും?
1: എനിക്ക് എന്റെ ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്റെ ലൈഫിൽ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ആഗ്രഹമുള്ളൊരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. ശരിക്കും ബാസ്കറ്റ് ബോൾ അങ്ങനെ നല്ലൊരു ഫീൽഡിലോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അതിനുള്ള പ്രാക്ടീസ് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഫീൽഡ് ഇതാണ്. ഇഷ്ടമല്ലാത്ത ഫീൽഡല്ല, എന്നാലും അതിനേലും ഇഷ്ടമുള്ളൊരു ഫീൽഡ് ഉണ്ടായിരുന്നു. അത് എന്റെ തന്നെ കുറെ കാരണങ്ങൾ കൊണ്ട്, ഞാൻ അടുത്ത കോഴ്സിൽ മാറിപ്പോയത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചൊരു മണ്ടത്തരമാണ്. അപ്പോ ആ ഒരു കാര്യത്തിലോ അതെനിക്ക് അബദ്ധമായിട്ട് തോന്നുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും സ്പോർട്സ് രംഗം, എസ്പെഷ്യലി ബാസ്കറ്റ്ബോൾ രംഗത്തേക്ക് പോകുന്ന നല്ല താല്പര്യമാണ്. പക്ഷെ ജീവിതത്തിന്റെ കളികൾ മൂലം, സാഹചര്യം മൂലം നമ്മൾ ഈ രംഗത്തേക്ക് ഇപ്പൊ ആയി നിൽക്കുകയാണല്ലേ.
1: അതെ അതെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടുന്നതിൽ, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളെ കരുതി നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് വിഷ്ണുവിനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടറിയണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: We are back on Radio 1T with me, RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് കെവിൻ.
0: കെവിൻ, കെവിനെ വീടടുത്ത് തന്നെയാണോ?
1: അല്ല, ഞാൻ ചാത്തന്നൂർ നാവരുന്നത്.
0: ചാത്തന്നൂരുകാരനാണ്. അപ്പൊ ഇവിടെന്താ പരിപാടി?
1: ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുക.
0: എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്? ഐഎച്ച്ആറിലാണോ?
1: ഐഎച്ച്ആറിലാണ്.
0: ഓക്കെ, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല, നന്നായി പോകുന്നു.
0: എന്തുകൊണ്ടാണ് ഈ ബിടെക് ചൂസ് ചെയ്തത്?
1: ബിടെക് ഇഷ്ടമായിരുന്നു, കമ്പ്യൂട്ടർ ഫീൽഡിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട്
0: ഐടി ഫീൽഡ് ഇഷ്ടമാണ്.
1: ഐടി ഫീൽഡ് ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഐടി പ്രൊഫഷണൽ ആയിട്ട് മാറട്ടെ ഭാവിയിൽ.
1: താങ്ക് യു.
0: ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
0: എന്നു പോലും സാധിക്കട്ടെ. ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ കെവിന്റെ?
1: ലൈഫില് ഒരു നല്ലൊരു നിലയിൽ എത്തണം, അച്ഛനും അമ്മേനെയും നല്ലൊരു സ്റ്റേറ്റിൽ കാണണം.
0: അത്രേ ഉള്ളൂ?
1: അത്രേ ഉള്ളൂ.
0: എല്ലാ ചെറുപ്പക്കാരെയും പോലെ?
1: എല്ലാ ചെറുപ്പക്കാരെയും പോലെ.
0: ഓക്കെ, വലിയ വലിയ ആഗ്രഹമൊന്നും ഇല്ല, ഒരു സ്റ്റേബിളായിട്ട് ലൈഫ് ഒന്ന് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ ഫാമിലി നന്നായിട്ട് എന്താണ് ടേക്ക് ചെയ്യണം അല്ലേ?
1: അതേ ഉള്ളൂ.
0: ഓക്കെ, ഞാൻ കരുതി കുന്നോളമുള്ള ആഗ്രഹങ്ങളും എല്ലാം പറയുന്നത്. അപ്പൊ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ലിസ്റ്റ് എഴുതിയാണിപ്പോ.
1: അതൊന്നുമില്ല, ഹാപ്പിനെസ് മതി.
0: ഓക്കെ, ശരി ശരി, നല്ല കാര്യം. അപ്പോഴേ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല, നല്ലൊരു കൊച്ചു കോളേജ് ആണെങ്കിലും സന്തോഷമാണ്.
0: സിനിമയിൽ കണ്ട ഒരു കോളേജ് ലൈഫ് ആണോ?
1: ഇല്ല, എന്റെ ഡിഫറെന്റ് ആണ്.
0: എന്റെ ഡിഫറെന്റ് ആണല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളത് എന്താണ്? ഈ സിനിമയിലെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ബിടെക് പോയി ചൂസ് ചെയ്ത് ആ ഒരു എക്സ്പെക്ടേഷനിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്?
1: കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് ഒരാളുടെ പെർസ്പെക്ടീവിൽ കാണുന്നതാണ്. അതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല.
0: ഒരു ബന്ധമില്ല,
1: ഒരു ബന്ധം കാണത്തില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയുന്ന ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമ പരിചയപ്പെട്ടത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ കെവിനാണ് കേട്ടോ. സോ കെവിനോട് കുറച്ച് കാര്യം കൂടി ചോദിക്കാം. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വത്തെക്കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: Yes, once again we are back on Radio One Day with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ കെവിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കെവിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ കെവിനെ, ഞാനിങ്ങനെ റേഡിയോയിൽ പരിചയപ്പെടുമ്പോഴേ ഒരുപാട് പേരോട് ചില അബദ്ധങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റ് കാണുമായിരിക്കും. അപ്പോ കെവിന്റെ ലൈഫിലുണ്ട് ഏറ്റവും വലിയ അബദ്ധം എന്തായിരിക്കും?
1: ഇഷ്ടപ്പെട്ട കോഴ്സുകളൊന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ തന്നെയായിരുന്നു.
0: ഐടി ഫീൽഡ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്?
1: ഐടി ഫീൽഡ് ഇഷ്ടമാണ്, ഞാൻ സെക്കൻഡ് ചോയ്സ് ആയിട്ട് വെച്ചിരുന്നേ.
0: ഫസ്റ്റ് ചോയ്സ് എന്തായിരുന്നു?
1: നഴ്സിംഗിന് പോകാനായിരുന്നു താല്പര്യം.
0: ഓ അടിപൊളി, ദൈവത്തിന്റെ മാലാഖ്യ ആവാനായിരുന്നു താല്പര്യം അല്ലേ? എന്ത് പറ്റി?
1: അത് അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടി അഡ്മിഷൻ, അവിടുന്നേ പോയി. പിന്നെ ഇതിന് അഡ്മിഷൻ വെച്ചിട്ടും കിട്ടിയില്ല, ഇത് തന്നെ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് വീണ്ടും വന്നത്. അങ്ങനെ
0: അപ്പൊ ദൈവം രണ്ടാമതൊരു ചാൻസ് തരാണെങ്കിൽ ഉറപ്പായിട്ടും നഴ്സിംഗ് ചൂസ്
1: ചെയ്യും. ഓഫ് കോഴ്സ്,
0: ഇപ്പൊ നല്ല അട്രാക്റ്റീവ് സാലറി ഒക്കെ അല്ലേ അവർക്ക് അല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ ചെറുപ്പക്കാർ ബോയ്സും ആ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ഗേൾസിന് വേണ്ടി മാത്രമുള്ള ഒരു ഫീൽഡ് ആയിരുന്നു നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇപ്പൊ ഒരുപാട് ബോയ്സും ആൺകുട്ടികളും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ടല്ലോ.
1: ഇഷ്ടം പോലെ ബോയ്സ് വരുന്നുണ്ട്.
0: നല്ലൊരു മാറ്റം. ജിഎൻഎം എന്തോട് നോക്കിയില്ല?
1: ജിഎൻഎം അതാണ്, അഡ്മിഷൻ കിട്ടിയില്ല.
0: അഡ്മിഷൻ കിട്ടിയില്ല അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടുന്നതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഓട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയ കെവിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരുതല പറയരു കടലിന് മുതിരരുതേ. പല നര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരുതല പറയരു കടലിന് മുതിരരുതേ. അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെ കുറിച്ചും വായുടെ ശുചിത്വത്തെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർ ജെ സുൽത്താനയോടൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ടൈം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. ഇനിയിപ്പോൾ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090. 9526690090. രാജ എന്ന മൂവിക്ക് വേണ്ടി നമ്മുടെ ഉദിത് നാരായണും അൽക യാനക്കും ചേർന്ന് പാടിയ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് ട്രാക്ക് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫി നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. August 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വത്തെക്കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജെസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം.
0: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിക് കഫി,
9: യാസിക് കഫി,
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: യാസിഡ് കഫേ,
7: യാസിഡ് കഫേ.
6: ഇവിടെ

0: ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ആൽഫി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. റെഡി ആയിട്ടിരിക്കുവാണല്ലേ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടല്ലേ. ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇത്? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആൽഫിയാണ്. ആൽഫി ചോദിച്ചിരിക്കുന്ന പാട്ട് ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ചിന്നമ്മ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഡോക്ടർ മധു വാസുദേവനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിയാണ് കേട്ടോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ എഫ് എം. എനിക്ക് അൻബേ നൻബേ സോങ് ഫ്രം ദ മൂവി ധാം ധൂം വെച്ചു തരാമോ? ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദി ലിസണേഴ്സ് ഓഫ് ആശ്രയ എഫ് എം. പ്ലീസ് അനാമിക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിയെ കുട്ടിയെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അൻസിയ ചോദിച്ചിരിക്കുന്ന പാട്ട് ധാം ധൂം എന്ന മൂവിക്ക് വേണ്ടി ഹാരിഷ് രാഘവേന്ദ്ര പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഹാരിസ് ജയരാജാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അൻസിയെ കുട്ടിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റിൽ എത്തി നിൽക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇതാരാണ്? ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇതാരാണ്? ബബിത ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? വിളിച്ചായിരുന്നു, കിട്ടിയായിരുന്നു എന്നിട്ട്? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: മക്കളുണ്ട്, എന്റെ മോനുണ്ട്.
6: ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷായിട്ടിരിക്കാണ്. ഓക്കെ, അപ്പൊ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഉച്ചക്കത്തിനുള്ള റെഡി ആയോ എന്നിട്ട്? ഓക്കെ, എല്ലാം റെഡി ആക്കി സെറ്റ്
7: ആയിട്ടിരിക്കുവാണല്ലേ.
6: ഓക്കെ, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ? ബാഹുബലിയിലെ ഏത് പാട്ടാ? ഓക്കെ, ഹലോ, ബാഹുബലിയിലെ ഏത് പാട്ടാ വേണ്ടേ? ഹലോ ഹലോ ഹലോ ഹലോ, ബാഹുബലിയിലെ ഏത് പാട്ടാ വേണ്ടേ? ഏതെങ്കിലും ഒരു പാട്ട് മതി. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബബിത ചേച്ചിയാണ്. ബബിത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ബാഹുബലി മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബബിത ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ FM, ഞാൻ ശ്രീകുട്ടൻ, കൊട്ടാരക്കര. മീശ മാധവൻ എന്ന മൂവിയിലെ കരിമിഴി കുരുവിയെ എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ വെച്ചു തരുമോ? ഞാൻ ജോലി ചെയ്യുന്ന വിഘ്നേശ്വര മോട്ടോഴ്സിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീകുട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ മീശ മാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവാനന്ദും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെയും കാവ്യ മാധവൻ്റെയും ആ ഒരു കോംബോ ആണല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ശ്രീകുട്ടന് വേണ്ടിയിട്ടും ശ്രീകുട്ടൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ വിഘ്നേശ്വര മോട്ടേഴ്സിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
1: സൻസദ് ഭവൻ ഓർ സൻസദ് പരിസർ കി പവിത്രത ബനി രഹനി ചിയെ മര്യാദ ബനി രഹനി ചിയെ ലേക്കിൻ ആപ്കോ ജനതാനെ ചുൻകർ ഭേജാ ഹൈ സൻസദ് മേ ചർച്ച സംവാദ് കെ ലിയേ ആപ് സദൻ കി പവിത്രത കോ സമാപ്ത കർ രഹേ ഹൈ ഉസ്കി ഗരിമാ കോ സമാപ്ത കർ രഹേ ഹൈ മേ ആപ്സെ പുനഃ ആഗ്രഹ കർതാ ഹൂം കി ആപ് അപ്നി അപ്നി സീറ്റ് പേ ബിരാജേ.
0: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തീരാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജവാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തു പ്രതി, ഡിജിറ്റൈസേഷൻ യജ്ഞം, സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കൽ ഒ ഡയറിനെ വെടിവച്ചു കൊന്ന കുറ്റത്തിനാണ് ഉധംസിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധംസിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം വരിച്ച ധീര രക്തസാക്ഷി ഉധംസിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധംസിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നവ്സാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നവ്സാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധംസിംഗിന്റെ 87 രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. കാസറ്റ് കഫേയിലൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474-291-9090-4-7-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 4909090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, എൻ്റെ പേര് വിൻസി ഫ്രം കരുനാഗപ്പള്ളി. എനിക്ക് അത്ഭുതദ്വീപ് മൂവിയിലെ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിൻസി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 2005 റിലീസ് ആയിട്ടുള്ള അത്ഭുതദ്വീപ് എന്ന സിനിമയ്ക്ക് വേണ്ടി അലക്സ് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. കൈതപ്പുറമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രിയ, ഇറ്റ്സ് മീ പൂജ. പ്ലീസ് പ്ലേ നൈസ് ആൻഡ് ഗുഡ് സോങ് ഫോർ മൈ കൊളീഗ്സ് അശ്വിനി ചേച്ചി, ലിൻസു, ആര്യ, അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പൂജയുടെ കൊളീഗ്സ് ആയിട്ടുള്ള അശ്വിനി, ലിൻസു, ആര്യ, അർജുൻ എന്നിവർക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യകരമായ ശരീരത്തിനും മനോഹരമായ പുഞ്ചിരിക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദന്തശുചിത്വം അഥവാ ഓറൽ ഹൈജീൻ. ഓഗസ്റ്റ് 1 നാഷണൽ ഓറൽ ഹൈജീൻ ദിനത്തോടനുബന്ധിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ചും വായുടെ ശുചിത്വത്തെക്കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര പ്രതിനിധി ഡോക്ടർ ജസ്ന യോഹന്നാൻ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയോടൊപ്പം.
5: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam.
6: Yasit Coffee.
7: Yasit Coffee.
6: Ivide ishtam pole vaattu.
7: Ishtam pole vaattu.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
9: ഹലോ
8: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
9: എന്റെ പേര് രാജേഷ്.
8: രാജേഷ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
9: ഞാൻ വെഞ്ഞാറമൂടി.
8: ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ?
9: ആ സുഖം.
8: പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞായിരുന്നോ രാവിലത്തെ?
9: എനിക്ക് രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു.
8: കഴിഞ്ഞു. ഓക്കെ, ഇനി വൈകുന്നേരം പിള്ളേരെ കൂട്ടാൻ പോയാൽ മതി അല്ലേ?
9: എനിക്ക് 3 മണിക്ക് കേറിയാ മതി.
8: 3 മണിക്ക് കേറിയാ മതി. ഓക്കെ, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ?
9: കഴിച്ചില്ല, ഞാൻ 2:30 കഴിക്കാൻ പോകും.
8: ഓക്കെ, 2:30 കഴിക്കാൻ പോകും അല്ലേ? ഓക്കെ, നീ ഇത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
9: എനിക്ക് ഡാർലിംഗ് ഡാർലിംഗ് അതിലെ പ്രണയ സൗഗന്ധികങ്ങൾ
8: പാട്ട് വേണം അല്ലേ? ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? രണ്ടുപേരും പാടുന്നോ? ഇത്തവണ പാടുന്നില്ലല്ലേ, എല്ലാ തവണ എനിക്ക് പാട്ട് പാടി തരാറുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത തവണ വിളിക്കുമ്പോ പാട്ട് പാടി തരണം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
9: ഡെഡിക്കേഷൻ എന്റെ
8: വൈഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേരെന്താ?
9: വൈഫിന്റെ പേര് ഷാരി.
8: ഷാരി. ഓക്കെ, അപ്പൊ ഷാരി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് രാജേഷ് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 2000 റിലീസായിട്ടുള്ള ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രാജേഷ് ഏട്ടൻ്റെ പ്രിയപ്പെട്ട വൈഫ് ഷാരി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ FM, ഞാൻ രാജിയാണ് പനവേലി കണ്ണങ്കോട് നിന്നും. ആശ്രയയിലെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയും.

0: തരണേ, വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ലൊരു പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.
1: ദും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും തത്തക്കടത്തക്കതും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ,
5: കാസക്കഫയിലൂടെ പാട്ട് ചോദിക്കുന്ന ഈ ഏട്ടന്റെ അനിയത്തി കുട്ടിക്ക് സുഖാണോ?
4: സുഖാണ്. ഞാൻ വിചാരിച്ചു പറഞ്ഞോ. ഞാൻ വിചാരിച്ചു വേറെന്തോ ഡയലോഗും കൂടി പറയാനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു.
5: ഇല്ല, ഡയലോഗൊന്നുമില്ല.
4: ഡയലോഗൊന്നില്ല. എന്ത് പറ്റി?
5: ഓ, ഒന്നുമില്ല.
4: എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ.
5: ഇല്ലല്ല,
4: അത് ഒരിക്കലും ഇല്ല.
5: നേരത്തെ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുവാണെങ്കിൽ അത് മാറും.
4: അതെ,
5: അത് സങ്കടമാവും. ദൈവം തരുന്ന ഓരോന്നും നമ്മൾ അനുഭവിച്ചല്ല പറ്റൂ.
4: തീർച്ചയായിട്ടും.
5: ഇപ്പൊ ഞാൻ ചിരിക്കുവാണെങ്കിൽ ചിലപ്പോ ഇച്ചിരി കഴിഞ്ഞ് കരയും, പിന്നെ ദൈവം ഒന്നുകൂടെ സന്തോഷം തരും.
4: അതെ,
5: ചിലപ്പോ അതിനപ്പുറം ദുഃഖം തരും, നിരാശ തരും.
4: ലൈഫ് എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ അല്ലേ?
5: ആണോ, ജീവിതമെല്ലാം, അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു സാമ്പാറ.
4: അതെ അതെ,
5: അതിനകത്ത് എല്ലാ കഷ്ണങ്ങളും ചേർന്നാലും എല്ലാം കറക്റ്റായിട്ട് ചേർന്നാലേ അത് നല്ലൊരു സാമ്പാറാവും.
4: തീർച്ചയായിട്ടും.
5: അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതോടെ പോയി.
4: അതെ അതെ അതെ,
5: അത് തന്നെ ജീവിതവും.
4: തീർച്ചയായിട്ടും.
5: അപ്പൊ എന്റെ ജീവിതം സാമ്പാറാ.
4: അങ്ങനെയൊന്നും ഇല്ല. വിഷമം ഉണ്ടെങ്കിലേ വിഷമിച്ചിരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളു. കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോ നമ്മള് പിന്നെയും ഡൗൺ ആയി പോകത്തില്ലേ?
5: ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കത്തില്ല അനമിക.
4: അതാണ്,
5: എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ തരണം ചെയ്യാനേ നോക്കൂ.
4: പിന്നല്ല, അങ്ങനെ വേണം ലൈഫ് ആകുമ്പോ.
5: അല്ലാതെ ഞാൻ അതിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കില്ല.
4: അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല.
5: എന്ത് കാര്യമായാലും നമ്മൾ അതിനെ നേരിടും. ഞാൻ
4: തീർച്ചയായിട്ടും അങ്ങനെ വേണം. ആ ഒരു പവർ വേണം കേട്ടോ.
5: ഇനി അതിനകത്ത് തോറ്റാലും ശരി ജയിച്ചാലും ശരി, ഞാൻ അതിനെ
4: നേരിടും. അതാണ്,
5: അതിനകത്ത് ഏതൊരു ഇതായാലും ശരി, എന്ത് കാര്യമായാലും ശരി, എന്റെ ജീവിതത്തിലായാലും അല്ലാതായാലും എന്ത് കാര്യമായാലും എന്തായാലും ഞാൻ പിന്നോട്ട് മാറത്തില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നിട്ട് ഞാനൊന്ന് ആലോചിക്കും, വേണോ വേണ്ടായോ,
4: വേണോ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ.
5: പക്ഷെ ഇറങ്ങി തിരിച്ചാൽ അത് ശരിയായാലും തെറ്റായാലും ഞാൻ അതിൽ തന്നെ ഉറച്ചും
4: ഉറച്ചു നിൽക്കും. അതാണ് വേണ്ടത്.
5: അതാ ഞാൻ.
4: ഓക്കെ. മണിച്ചേച്ചി എന്തേ?
5: മണിച്ചേച്ചി ഇവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്.
4: അടുത്തിരിപ്പുണ്ട്, ഒന്നും മിണ്ടുന്നില്ലല്ലോ.
5: അവളവിടെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നേ ഉള്ളു. അവള് മിണ്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പഴങ്ങ് അത് നിർത്തും എനിക്ക് തോന്നുന്നില്ല.
4: അല്ല, സാധാരണ വിളിക്കുന്ന സമയത്തെ ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് സംസാരിക്കാറുണ്ട്.
5: ബാക്ക്ഗ്രൗണ്ട് എന്റെ തൊട്ടടുത്തിരു തന്നെ ഇരിപ്പുണ്ട്.
4: എന്തോ സുഖാണ്ടിരിക്കാനോ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചോ? എല്ലാരും സുഖമായിട്ടിരിക്കാണ്. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അജയമണി ചേട്ടനും മണിച്ചേച്ചിയൊക്കെ അന്വേഷണം പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില്. ഇന്നും പറയാം കേട്ടോ, എല്ലാ ദിവസവും വിളിക്കുന്നോട് പറയാറുണ്ട്.
6: പിന്നെ മറ്റേ ശ്രീശാന്തിനും
4: സുൽത്താനയ്ക്കും
6: ഒക്കെ അവിടെ പാട്ടെടുത്തിരുന്ന അതിനും സുഖമല്ലയോ.
4: എല്ലാരും സുഖമായിട്ടിരിക്കാനു കേട്ടോ.
6: എല്ലാരും തിരക്കെന്ന് പറഞ്ഞു.
4: എല്ലാരോടും അന്വേഷണം പറഞ്ഞേക്കാട്ടോ. ഓക്കെ അജയമണി ചേട്ടാ,
5: എന്തോ
4: ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
5: ഇന്ന് ഫ്രണ്ട്സിനകത്തെ കടൽ കാറ്റിൽ നെഞ്ചിൽ.
4: ഓക്കെ.
5: ആ പാട്ടാ.
4: വിഷമായതുകൊണ്ടാണോ ഈ ഒരു വിഷമം നിറഞ്ഞ പാട്ട് ചോദിച്ചേ?
5: വിഷമമായതുകൊണ്ടല്ല, വിഷമമുണ്ട് ഇല്ലെന്നൊന്നും പറയരുത്, അത് കള്ളത്തരമായി പോകും. വിഷമമുണ്ട്, അതുകൊണ്ടാ പിന്നെ ഞാൻ ആ ഒരു പാട്ടെടുത്ത് കേൾക്കാൻ പോയത്.
7: കേൾക്കാൻ പോയത്, നമ്മള് വിഷമം വരുമ്പോ ഈ വിഷമമുള്ള പാട്ട് കേൾക്കുമ്പോ നമ്മുടെ വിഷമം കൂടത്തില്ലേ?
5: ഇല്ല,
7: ഇല്ലേ,
5: ഇല്ല,
7: സാധാരണ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്.
5: എന്നാ നമ്മൾ ഒരിടത്ത് ഒന്ന് നുള്ളി നോവിക്കുകയോ ഇല്ലെങ്കിൽ ഒന്ന് കുത്തി നോവിക്കുകയോ ചെയ്യുമ്പോ ആ വേദനയുള്ള സ്ഥലത്ത് ഒന്നുകൂടെ ഒന്ന് കുത്തി ആ വേദന അനുഭവപ്പെടുവോ?
7: അതെ അതെ.
5: നേരത്തെ വേദനയാണോ ഇപ്പോഴത്തെ വേദനയാണോ ഒന്ന് പറയാൻ പറ്റുമോ?
7: പറയാൻ പറ്റില്ല.
5: എന്നാ അത് തന്നെ ഞാൻ.
7: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന്?
5: ഇത് എനിക്ക് വേണ്ടി മാത്രം.
7: ഓക്കെ,
5: അത്രേ ഉള്ളു.
7: അജയമണി ചേട്ടന് വേണ്ടി മാത്രം ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. അജയമണി ചേട്ടന് വേണ്ടി മാത്രം ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. സങ്കടപ്പെട്ടിരിക്കരുത്. ഓക്കെ,
5: പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അങ്ങനെ ഒരു നമുക്കില്ല.
7: ഓക്കെ ഓക്കെ,
5: ഇച്ചിരി നേരം ഈ പാട്ട് കേൾക്കാം, അതുകൊണ്ട് ചോദിച്ചു. കുറെ നേരം കൂടെ ട്രൈ ചെയ്യുന്നു, പക്ഷെ ഇവിടെ റേഞ്ച് കുറവായിട്ട് കിട്ടുന്നില്ല,
7: കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചു തരാട്ടോ.
5: ഓക്കെ, താങ്ക് യു.
7: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
5: ആ, ശ്രീശാന്തിനെ തിരക്കിയെന്ന് പറഞ്ഞേ.
7: പറഞ്ഞേക്കാട്ടോ, പറഞ്ഞേക്കാം.
5: സുൽത്താനെ.
7: ഓക്കെ, പറഞ്ഞേക്കാം.
5: ഓക്കെ, താങ്ക്.
7: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഫ്രണ്ട്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള കടൽ കാറ്റിൻ നെഞ്ചിൽ എന്ന പാട്ടാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഫ്രണ്ട്സ്. ആ സിനിമയിലെ അവസാനം കാണുന്ന സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ പോലും കരയാറുണ്ട്. അത്രയും ഇമോഷണലി കണക്ട് ആവുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആസ്ട്രിയ എഫ് എം, ഞാൻ ആദ്യമായിട്ടാണ് ആസ്ട്രിയ എഫ് എം കേൾക്കുന്നത്. എൻ്റെ പേര് തീർത്ഥരാജ്, സ്ഥലം കാസർഗോഡ്. എനിക്ക് മലരെ മൗനമ എന്ന തമിഴ് സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തീർത്ഥരാജ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ എഫ് എം കേൾക്കുന്ന നമ്മുടെ തീർത്ഥരാജിന് വേണ്ടിയിട്ട് മലരെ മൗനമ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ എഫ് എം കേൾക്കാട്ടോ. അപ്പോൾ തീർത്ഥരാജ് ചോദിച്ചിരിക്കുന്ന പാട്ട് കർണ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ്പിബിയും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വിദ്യാസാഗറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ് എങ്ങനെ ആവേശം എന്ന സിനിമയിലെ ഒരു ആവേശകരമായിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണിക്കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വന്ത് കൃഷ്ണനാണ് കേട്ടോ. അശ്വന്ത് ചോദിച്ചിരിക്കുന്ന പാട്ട് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ അനുരാഗത്തിൻ വേളയിൽ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഒപ്പം ഡെഡിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. നാളെ ഗേൾ ഫ്രണ്ട് ഡേ അല്ലേ. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിനും ലോകത്തിലെ എല്ലാ ഗേൾ ഫ്രണ്ട്സിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അശ്വന്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അശ്വന്തിൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള മറ്റ് ഗേൾ ഫ്രണ്ട്സിന് കൂടി ഡെഡിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. എന്തായാലും അശ്വന്ത് ചോദിച്ചിരിക്കുന്ന പാട്ട് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഉമ്മച്ചിക്കുട്ടിയെ പ്രണയിച്ച നായരുടെ കഥ പറഞ്ഞ ആ ഒരു സിനിമ മലയാളക്കാരെ, പ്രത്യേകിച്ച് എല്ലാ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഇളക്കി മറിച്ച ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലെ ഡയലോഗ്, നമ്മുടെ നിവിൻ പോളിയുടെ സ്റ്റൈല്, ആയിഷ, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഈ ഒരു സിനിമയെ നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട്. എന്തായാലും അശ്വന്തിന് വേണ്ടിയിട്ടും അശ്വന്തിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടും ലോകത്തുള്ള എല്ലാ ഗേൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പുഞ്ചിരി തന്നെയാണല്ലേ. ആ പുഞ്ചിരിക്ക് എന്നും തിളക്കം നൽകാനും അതോടൊപ്പം നമ്മുടെ ദന്താരോഗ്യം കാത്തു സൂക്ഷിക്കാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യെസ്, നാളെ ഓഗസ്റ്റ് 1 ആണ് നാഷണൽ ഓറൽ ഹൈജീൻ ഡേ. അപ്പോൾ ഈ ഒരു ഡേയിൽ ദന്ത സംരക്ഷണത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇന്നിവിടെ ഒറ്റയ്ക്കല്ല, കൊട്ടാരക്കര ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഡോക്ടർ ജസ്ന യോഹന്നാൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
2: താങ്ക് യു സോ മച്ച് സുൽത്താന.
1: ഓക്കെ ഡോക്ടർ, ഈ നാഷണൽ ഓറൽ ഹൈജീൻ ഡേയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതുപോലെ തന്നെ വായയുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
2: ഈ നാഷണൽ ഓറൽ ഹൈജീൻ ഡേയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വായയുടെ ആരോഗ്യം ഒരു വ്യക്തിയുടെ മൊത്തം ആരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളൊരു ബോധവൽക്കരണം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതാണ്. നമ്മളിൽ പലരും പല്ലുവേദന ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്താണ് ഡെന്റിസ്റ്റിനെ സമീപിക്കുന്നത്. എന്നാൽ വായുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് രോഗങ്ങൾ തടയുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വളരെ പ്രധാനമാണ്. ഈ മോണരോഗങ്ങൾ എന്ന് പറയുന്നത് പ്രമേഹം, ഹൃദ്രോഗം, അതുപോലെ തന്നെ ഗർഭധാരണ സങ്കീർണതകൾ തുടങ്ങിയ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യമുള്ള വായ എന്നത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ഒരു ആദ്യപടി കൂടിയാണ്.
1: ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഓറൽ ഹെൽത്ത് നിലനിർത്താൻ ഒരു വ്യക്തി ഡെയിലി ലൈഫിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട അടിസ്ഥാന ശീലങ്ങൾ എന്തൊക്കെയാണ്?
2: അടിസ്ഥാന ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ദിവസത്തിൽ 2 തവണ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് 1-2 മിനിറ്റ് ബ്രഷ് ചെയ്യുക. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഫ്ലോസ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾക്കിടയിലെ അഴുക്ക് നീക്കം ചെയ്യുക. നാവ് വൃത്തിയാക്കുക. നമ്മൾ കുറേ മധുരമുള്ള പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണ്, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള പാനീയങ്ങളും മധുരമുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പുകയിലയും പുകവലിയും ഒഴിവാക്കുക. 6 മാസം കൂടുമ്പോഴെങ്കിലും ഡെന്റിസ്റ്റിനെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഫില്ലിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, we are back on loudspeaker with me, RG Sultana. Yes, നാളെ ഓറൽ ഹൈജീൻ ഡേ ആണ്. ഈ ഒരു ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ

0: ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ,
1: ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റിൽ പലതരം ബ്രഷുകൾ ഇപ്പൊ ലഭ്യമാണ്, ഹാർഡ്, സോഫ്റ്റ്, മീഡിയം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് ബ്രഷ് ചൂസ് ചെയ്യുന്നതാണ് പല്ലുകൾക്ക് ഏറ്റവും നല്ലത്?
2: മിക്ക ആളുകളും സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവും. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് മോണയ്ക്ക് ക്ഷതം ഉണ്ടാകുവാനും പല്ലിന്റെ ഇനാമൽ തേഞ്ഞു പോകുവാനുള്ള സാധ്യത കൂട്ടും. ഈ അതുപോലെ തന്നെ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് പല്ലിന്റെ ഇനാമലിനെ ശക്തിപ്പെടുത്തുകയും ക്യാവിറ്റീസ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പ്രായത്തിനനുസരിച്ചുള്ള അളവിൽ ഫ്ലൂറൈഡ് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ്.
0: ഡോക്ടർ, പുകവലിയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഓറൽ ഹെൽത്തിനെ എത്രത്തോളം ഡാമേജ് ചെയ്യുന്നുണ്ട്? ഇത് ഓറൽ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ്?
2: ഈ പുകയില ഉപയോഗം എന്ന് പറയുന്നത് വായുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് തന്നെയാണ്. ഇത് മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ മോണരോഗങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്, പല്ലുകൾക്ക് കറ വരുത്തുന്നുണ്ട് ഈ പുകയില ഉപയോഗത്തിലൂടെ. വായനാറ്റം ഉണ്ടാകുന്നുണ്ട്, ഹാൽറ്റോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വായിലൊക്കെ ഉണ്ടാകുന്ന അൾസർ പോലുള്ള മുറിവുകൾ ഉണങ്ങുന്നതിന് കാലതാമസം വരുന്നുണ്ട്, പല്ല് വരെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉണ്ട്. ഈ പുകവലിയോടൊപ്പം തന്നെ അങ്ങനെ പുകവലിക്കുന്നത്, വെറ്റിലയോടൊപ്പം തന്നെ എന്താ പുകയില ചവയ്ക്കുന്നത്, പാൻ മസാല തുടങ്ങിയവ വായിലെ ക്യാൻസറിനുള്ള പ്രധാന അപകട സാധ്യതകളിൽ ഒന്നാണ്. പുകയില പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാമിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഡോക്ടർ, ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലാതെയോ മോണയിൽ നിന്ന് ബ്ലീഡിംഗ് അഥവാ ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ?
2: ഈ മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമല്ല. മിക്കപ്പോഴും ഈ മോണയിൽ പ്ലാക്ക് അടിഞ്ഞു കൂടുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ജിൻജൈവിറ്റീസ് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ വൈറ്റമിന്റെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില മരുന്നുകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും കാരണമാകാം. ഈ രക്തം വരുന്നത് കൊണ്ട് ബ്രഷ് ചെയ്യുന്നത് നിർത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നിർത്തരുത്. ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുകയും എത്രയും വേഗം ഡെന്റിസ്റ്റിനെ കാണുകയും ചെയ്യണം.
1: ഡോക്ടർ, പലരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് പല്ല് പുളിപ്പ് അഥവാ സെൻസിറ്റിവിറ്റി. ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയി എന്തെങ്കിലും കഴിക്കുമ്പോൾ ഈ പ്രശ്നം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: പല്ലിന്റെ ഇനാമൽ തേഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മോണ താഴ്ന്ന് പല്ലിന്റെ വേരുഭാഗം പുറത്തു വരികയോ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ശക്തമായിട്ട് ബ്രഷ് ചെയ്യുക, പിന്നീട് മോണ രോഗങ്ങൾ, അതുപോലെ തന്നെ പല്ലിന്റെ തേയ്മാനം, കേട്, അതായത് ക്യാവിറ്റീസ്, പൊട്ടിയ ഫില്ലിങ്, ഈ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ പല്ലിങ്ങനെ കടിച്ചു പിടിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ആവാം. അങ്ങനൊരു ശീലങ്ങളൊക്കെ ഈ സെൻസിറ്റിവിറ്റി കൂടുവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഈ ഒരു ഓറൽ ഹൈജീൻ ഡേയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RG Sultana. Yes, നാളെ ഓറൽ ഹൈജീൻ ഡേ ആണ്. ഈ ഒരു ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ പല്ലിലെ ക്യാവിറ്റീസ് അഥവാ പോടുകൾ വരുന്നത് തടയാൻ നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്?
2: ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യുക. അതായത് സോഫ്റ്റ് ബ്രഷസ്, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നാരുകളുള്ള ബ്രഷ് ഉപയോഗിച്ച് അധികം പ്രഷർ കൊടുക്കാതെ ബ്രഷ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക. മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം വെള്ളം കൊണ്ട് നന്നായിട്ട് വാ കഴുകുക. സ്ഥിരമായിട്ട് കുറഞ്ഞത് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഡെന്റിസ്റ്റ് നിർദ്ദേശപ്രകാരം ഫിഷർ സീലൻ ഫ്ലൂറൈഡ് ചികിത്സയൊക്കെ നൽകാവുന്നതാണ്.
1: ഡോക്ടർ, കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് വരാൻ തുടങ്ങുന്ന സ്റ്റേജ് മുതൽ തന്നെ അവരുടെ ദന്ത സംരക്ഷണത്തിനായി മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം?
2: പലരുടെ ഒരു തെറ്റായ ധാരണകളാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് പൊഴിഞ്ഞു പോകാനുള്ളതാണ്, അതുകൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവരാണ് മാതാപിതാക്കൾ പലരും. എന്നാൽ അങ്ങനെയല്ല. പല്ലുകൾ വന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അതിനു മുന്നെയോ നല്ല രീതിയിൽ കുട്ടികളുടെ മോണയും പല്ലും ഒക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഈ കുട്ടികളുള്ള അമ്മമാരോട് പ്രത്യേകമായിട്ടൊന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്ത ശേഷം ആ പാലോടുകൂടി കുട്ടികളെ ഉറങ്ങുവാൻ അനുവദിക്കരുത്. അതായത് ഒരു കുറച്ചൊരു പഞ്ഞിയുണ്ട്, കുഞ്ഞുങ്ങളുടെ മോണയും പല്ലും ഒക്കെ പഞ്ഞി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ശേഷം അവരുടെ മോണയും പല്ലും ഒക്കെ നല്ല രീതിയിൽ തുടച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കുട്ടികളെ ഉറക്കാൻ കിടത്താവൂ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് കേട്ട് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാമിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഒരു പല്ലിന് കേട് വന്നാൽ അത് അടയ്ക്കാമെന്ന് നമുക്കറിയാം, പക്ഷെ ഏത് സ്റ്റേജിലാണ് ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ശരിക്കും വേണ്ടി വരുന്നത്?
2: ഈ ക്യാവിറ്റി അല്ലെങ്കിൽ പല്ലിലെ കേട് അകത്തുള്ള പൾപ്പിൽ എത്തുമ്പോഴാണ് അപ്പോൾ അണുബാധയോ അല്ലെങ്കിൽ ശക്തമായ പല്ലുവേദനയോ അനുഭവപ്പെടുന്നത്. ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള പല്ല് അടച്ചു വെച്ച് പല്ലിനെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പല്ലിന്റെ വേരിനുള്ളിലെ അണുബാധ നീക്കം ചെയ്തിട്ട് പല്ല് സംരക്ഷിക്കാനായിട്ടാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. സമയത്ത് ചികിത്സിച്ചാൽ പല്ല് പറിച്ചെടുക്കാതെ നമുക്ക് റൂട്ട് കനാല് ചെയ്തുകൊണ്ട് പല്ലിനെ സംരക്ഷിച്ചു നിർത്തുവാനായിട്ട് സാധിക്കും.
1: ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ പല്ലിലെ കല്ല് അഥവാ ടർട്ടർ നീക്കം ചെയ്യുന്നത് പല്ലിന് ദോഷകരമാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഇതിലെ സത്യാവസ്ഥ ശരിക്കും എന്താണ്?
2: അതൊരു തെറ്റായ ധാരണയാണ്. ഇതിലെ സത്യാവസ്ഥ എന്നാല് പല്ലിലെ ഈ കല്ല് നീക്കം ചെയ്യുന്നത് പല്ലിനെ ദുർബലമാക്കില്ല, മറിച്ച് മോണരോഗങ്ങൾ തടയാനുള്ള ഒരു അത്യാവശ്യം വേണ്ടുന്ന, അത്യാവശ്യം ചെയ്യേണ്ടുന്ന ഒരു ചികിത്സ തന്നെയാണ്. ഈ സ്കെയിലിന് ശേഷം ചിലവർക്ക് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അത് വളരെ താൽക്കാലികം മാത്രമാണ്. 6 മാസത്തിലൊരിക്കല് പരിശോധന നടത്തുന്നതിലൂടെ നമുക്ക് പല്ലിലെ കേടുകൾ അല്ലെങ്കിൽ മോണരോഗങ്ങൾ, വായിലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനും അത് എളുപ്പത്തിൽ ചികിത്സിക്കാനും കഴിയുന്നതാണ്.

0: പ്രകോപം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana. Yes, നാളെ ഓറൽ ഹൈജീൻ ഡേ ആണ്. ഈ ഒരു ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ 6 മാസത്തിൽ ഒരിക്കൽ ഡെന്റൽ ചെക്കപ്പ് നടത്തണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്?
2: നമ്മുടെ ഈ വായിലുണ്ടാകുന്ന ഈ മോണരോഗങ്ങൾ അല്ലെങ്കിൽ കേടുകൾ, അതൊക്കെ നമ്മൾ കണ്ടെത്തി. ഈ കേടുകളാണ് പിന്നീട് പല്ല് വേദനയിലോട്ട് അരും അത്രയും ഡീപ്പാവും. ഈ കേടൊക്കെ ഡീപ്പാവുമ്പോഴത്തേന് പിന്നീട് നമ്മൾ അതിനെ അവഗണിക്കുമ്പോഴാണ് റൂട്ട് കനാലിലോട്ടും അല്ലെങ്കിൽ ആ പല്ല് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടും ഒക്കെ എത്തുന്നത്. അതുപോലെ തന്നെ വായിലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനും അതിനെ നല്ല രീതിയിൽ ചികിത്സിക്കുവാനുമായിട്ട് നമുക്ക് ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുവാനും ചികിത്സിക്കാനും ഒക്കെ സാധ്യമാണ്.
1: ഓക്കെ ഡോക്ടർ, പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ഒരു പല്ലുവേദന വന്നാൽ ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നത് വരെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്?
2: നമ്മളിപ്പം ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക, ഭക്ഷണം നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ചിലവരുടെ ഒരു സ്ഥിരമായിട്ട് ചിലർ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവണത എന്ന് പറയുന്നതിൽ പിന്നുകൊണ്ട് പല്ലിൽ കുത്തുക, അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡെന്റൽ ഫ്ലോസ് തന്നെ ഉപയോഗിച്ച് പല്ലിന്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ടുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ എടുത്ത് മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വേദന സംഹാരികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഡെന്റിസ്റ്റിനെ ഉടനെ തന്നെ പോയി കൺസൾട്ട് ചെയ്യാം.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഈ ഒരു ഓറൽ ഹൈജീൻ ഡേയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് കേട്ട് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് കേട്ട് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാമിനോട് നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പലർക്കും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് വായ്നാറ്റം അഥവാ ബാഡ് ബ്രത്ത്. ഇത് വരാനുള്ള മെയിൻ റീസൺസ് എന്തെല്ലാമാണ്?
2: ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വായയുടെ ശുചിത്വം നമ്മൾ സൂക്ഷിക്കാത്തത് തന്നെയാണ് മെയിൻ കാര്യം. നാവിൽ ബാക്ടീരിയ അടിഞ്ഞു കൂടുന്നുണ്ട്. ഇതുപോലെ തന്നെ മോണരോഗങ്ങൾ വർദ്ധിക്കുന്നതും ഈ വായനാറ്റം ഉണ്ടാകുവാനുള്ള ചാൻസ് കൂടുതലാണ്. കേട്, പല്ലിലെ കേടുകൾ അല്ലെങ്കിൽ ക്യാവിറ്റിയും ഈ മോണരോഗത്തിനുള്ള പ്രധാന ഒരു പ്രശ്നം തന്നെയാണ്. വായ വരണ്ടു പോകുന്ന അവസ്ഥ വായനാറ്റത്തിന് മെയിൻ റീസൺ ആണ്. പുകവലി, വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഈ വായനാറ്റത്തിന് കാരണമാവുന്നുണ്ട്. ശരിയായ ഓറൽ ഹൈജീനും എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി അത് ചികിത്സിക്കുന്നതാണ് പരിഹാരം.
1: ഡോക്ടർ, പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പല്ല് ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബാഡ് ബ്രത്ത് അഥവാ വായനാറ്റം വരുന്നത് എന്ന്. എന്നാൽ ശരിക്കും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്?
2: ഇതിപ്പോ നമ്മള് രണ്ടു നേരവും അല്ലെങ്കിൽ മൂന്ന് നേരവും പല്ല് തേച്ചത് കൊണ്ട് നമ്മുടെ വായനാറ്റം മാറണം എന്നില്ല. ശരിയായ ബ്രഷിംഗ് രീതി നമ്മൾ പിന്തുടർന്നാൽ മാത്രം നമ്മളുടെ ആ ഒരു ബ്രഷിംഗ് ടെക്നിക്കിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒന്നും അല്ലെങ്കിൽ ക്യാവിറ്റി, പല്ലിലെ ക്യാവിറ്റി സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടും ഈ വായനാറ്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, we are back on Loudspeaker with me, RG Sultana. Yes, നാളെ oral hygiene day ആണ്. ഈ ഒരു ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, ആളുകളിൽ ഇപ്പോഴും പല തെറ്റിദ്ധാരണകളാണ് ഈ ഓറൽ ഹൈജീനെ പറ്റി നിലനിൽക്കുന്നത്. എന്നാൽ അത് ഏതെല്ലാമാണ് എന്നൊന്ന് പറയാമോ?
2: പല തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാല് നമ്മൾ ശക്തിയായിട്ട് ബ്രഷ് ചെയ്താൽ മാത്രമേ പല്ല് നല്ല രീതിയിൽ, അതായത് നന്നായിട്ട് വൃത്തിയാവത്തുള്ളൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പല്ലിലെ ഈ പറഞ്ഞ കാൽക്കുലസ് അല്ലെങ്കിൽ കല്ല് നീക്കം ചെയ്താൽ പല്ല് ഇളകുമെന്നൊരു തെറ്റായ ധാരണ, പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകേണ്ട ആയതുകൊണ്ട് അത് അതിനെ ചികിത്സിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധാരണകളുണ്ട്. വേദന ഇല്ലെങ്കിൽ പല്ലിനൊരു പ്രശ്നവും ഇല്ല, അതായത് വേദന ഉള്ളപ്പോൾ മാത്രമേ ഡെന്റിസ്റ്റിനെ കണ്ടാൽ മതി എന്നൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഇടയിലുണ്ട്.
1: അതുപോലെ തന്നെ ഡോക്ടർ, വായിലെ ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് പറയാമോ?
2: നമ്മുടെ വായിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ മാറാത്ത ഏതെങ്കിലും മുറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെളുത്തതോ ചുമതോ ആയ പാടുകൾ ഉണ്ടെങ്കിൽ, വായിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായ എന്തെങ്കിലും ഒരു മുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആഹാരം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ നാവ് ചലിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. വായിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ രക്തസ്രാവം, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിന് അത് പ്രത്യേകമായിട്ട് നമ്മൾ ഗൗരവമായി കണക്കാക്കേണ്ട കാര്യങ്ങളാണ്.
1: ഓക്കെ ഡോക്ടർ, ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഈ നാഷണൽ ഓറൽ ഹൈജീൻ ഡേയിൽ ഡോക്ടർക്ക് നൽകാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് എന്താണ്?
2: നമ്മുടെ പുഞ്ചിരി നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. അതിനെ സംരക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ദിവസത്തിൽ രണ്ടു തവണ ബ്രഷ് ചെയ്യുക, പുകയില പൂർണ്ണമായും ഒഴിവാക്കുക, ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക, 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ പരിശോധന നടത്തുക. ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കാതെ അത് നേരത്തെ ചികിത്സ ചെയ്താൽ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ആരോഗ്യകരമായ വായ ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള വഴിയാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഈ ഒരു ഓറൽ ഹൈജീൻ ഡേയുമായി ബന്ധപ്പെട്ട് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഈ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് ഡോക്ടർ ജസ്ന മാം, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി. നീരൻ

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL ആയി ഒരു ഫ്രൈഡേയിൽ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 6 മണി വരെ അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയാണ്, ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാത്തിരുന്ന് ഒരു ഫ്രൈഡേ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ലക്കി ഡ്രോയിലൂടെ നമ്മൾ ആ ഒരു ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിമാണെങ്കിലും ആ ഒരു ഗെയിമിൽ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അറിയിക്കുന്നവരെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ദ ഐശ്വര്യമായിട്ട് ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഗെയിം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ഒപ്പം നാട്ടുകാർക്കൊപ്പം. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 12 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും, കാരണം കുറച്ച് പാടുള്ള ഗെയിം ആണ് എങ്കിൽ ഇന്നത്തെ ആ ഒരു ഗിഫ്റ്റ് അടിക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. അതായത് പാട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലേ, പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ആക്ച്വലി നമ്മൾ റേഡിയോ വെക്കുന്നത് തന്നെ മെയിനായിട്ടും പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ചധികം നല്ല പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗെയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാട്ടുകളുടെ വരികൾ ഞാൻ ചോദിക്കും. അതായത് ഇതിനിടയ്ക്കുള്ള ഒരു വരി, കുറച്ച് വരി ഞാൻ പറയും, ആ വരി കേട്ടതിന് ശേഷം ഇതേത് പാട്ടാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്നവരും പാട്ടിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ടും വിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. എന്തായാലും ആദ്യത്തെ ആ ഒരു വരികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വരികൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, അതിനുശേഷം മാത്രം ഏത് പാട്ടാണ് എന്ന് വേഗം ചിന്തിച്ച് ആൻസർ അറിയിക്കുക. അപ്പോൾ വരികൾ ഞാൻ പറയുകയാണ്. ആകാശക്കൂടാര കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാ തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാളം സോങ്ങിൻ്റെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വരികൾ ഒരിക്കൽ കൂടി പറയാം. ആകാശക്കൂടാര കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും.

0: കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാട്ടുകളുടെ വരികൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു വരികൾ, അതായത് ഒരു പാട്ടിനെ കുറച്ച് വരികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ വരികൾ ഇങ്ങനെയായിരുന്നു: ആകാശ കൂടാര കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്ന താര്, തീരാ തിരക്കയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്ന താര്. ഈ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജിൽ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? സച്ചിൻ. എവിടുന്നാ വിളിക്കുന്നേ? പുത്തൂര്. കുന്നത്തൂര്. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ. അപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ക്ലിയർ ആയില്ലേ മോനെ? ഏഴാം ക്ലാസ്സില്. ഓക്കെ. അപ്പൊ ഇന്ന് സ്കൂളിലൊന്നും പോയില്ലായിരുന്നോ? സ്കൂളിൽ പോയി. അപ്പൊ നേരത്തെ ക്ലാസ് വിട്ട് വന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഓർമ്മയില്ലേ? ഏത് പാട്ടാന്നറിയോ? ഓക്കെ, ആൻസറിങ് പോരട്ടെ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ. ബാക്കി എങ്ങനാ?
1: കൊണ്ടുവാ.
0: ഓക്കെ ഓക്കെ. ആരാ ആൻസർ പറഞ്ഞു തന്നെ? അമ്മയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കോ? അതോ തെറ്റാൻ സാധ്യതയുണ്ടോ? തെറ്റത്തില്ല, അമ്മ പറഞ്ഞാ ഉറപ്പാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സച്ചിനെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും സച്ചിൻ വിളിച്ചിട്ട് കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ: റോബിൻ, വിഷ്ണു, ഷെമി, അർച്ചന ആൻഡ് അലീന, അഭിഷിമ, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ശാന്തമീ രാത്രിയിലെന്നാണ്. ആൻഡ് മായ, സതീഷ്, പ്രവീൺ, രമ്യ, അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിൽ, ശിവയാണ്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ എന്നുള്ള ഒരു ആൻസർ തന്നെയാണ്. അപ്പോൾ ജോണി വാക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസാറാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്: തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്ത് നിൽക്കുന്നു നീ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ കടൽ തിരയാടുമീ തീ മണലിൽ. അപ്പോൾ വരികൾ കേട്ടിട്ട് പാട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496-4909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്ത്രേയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോഗിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റിൽ. ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ടിൻ്റെ വരികൾ, തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാടും പോൽ അരികത്ത് നിൽക്കുന്നു നീ. ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായതാ കടൽ തിരയാടുമി തീ മണലിൽ. അപ്പോൾ വരികൾ കേട്ടു, പാട്ട് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, ഈ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ഷെമി ഫ്രം നെല്ലിക്കുന്നം. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട് കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ എന്ന പാട്ടാണെന്ന്. ആനന്ദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ഡാനിമോൾ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ എന്ന പാട്ടാണെന്നാണ് ആൻസർ വരുന്നതും. ഈ പാട്ട് തന്നെയാണ് കേട്ടോ, തുമ്പോളി കടപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടി ഗംഭീരമാക്കിയ ഒരു പാട്ടാണ് ഈ പാട്ട്. ദാസാറല്ലാതെ ചിത്രാമ്മയും പാടിയിട്ടുണ്ട് ഫീമെയിൽ വേർഷൻ. ഒ എൻ വി കുറുപ്പ് സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സലീൽ ചൗധരിയാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്: നീളുന്ന വഴികളിൽ തേടുന്നതെന്തേ, തൂവെള്ളി നിലവ് പോൽ കാണുന്നതാരെ, നീ നിൻമിഴികൾ മെല്ലെ മെല്ലെ ചിമ്മിയോ നാണമായി പെണ്ണേ. അപ്പോൾ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ്. വരികൾ ഒരിക്കൽ കൂടി പറയാം: നീളുന്ന വഴികളിൽ തേടുന്നതെന്തേ, തൂവെള്ളി നിലവ് പോൽ കാണുന്നതാരെ, നീ നിൻ മിഴികൾ മെല്ലെ മെല്ലെ ചിമ്മിയോ നാണമായി പെണ്ണേ. അപ്പോൾ എന്തായാലും പാട്ട് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രണ്ട് അടിപൊളി പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: gallery.mobi ആശ്രയ SN90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

യേസ്, അങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ പാട്ടുകളുടെ ലിറിക്സ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു: നീളുന്ന വഴികളിൽ തേടുന്നതെന്തേ, തൂവെള്ളി നിലവു പോൽ കാണുന്നതാരെ, നീ നിൻ മിഴികൾ മെല്ലെ മെല്ലെ ചിമ്മിയോ നാണമായി പെണ്ണെ. അപ്പോൾ ഈ വരികൾ കേട്ടിട്ട് പാട്ട് ഏതാണ് എന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ. കാറ്റുമൂളിയോ പ്രണയം എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മായ സതീഷ്, വിഷ്ണു, ഷമി, പ്രവീൺ, മണികണ്ഠൻ ചേട്ടൻ, സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ, അർച്ചന, മജീദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കാറ്റുമൂളിയോ പ്രണയം എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉണ്ണിയാണ് കേട്ടോ. ഉണ്ണി നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്ന പാട്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് കാറ്റുമൂളിയോ പ്രണയം എന്ന പാട്ടാണ്. ഓം ശാന്തി ഓഷാന എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിനീത് ശ്രീനിവാസൻ പാടി ഗംഭീരമാക്കിയ ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാലോ. ഒരു മനോഹരമായ പാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും കാറ്റുമൂളിയോ ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്: പൂവാണോ പൊന്നില വെയിലോ, തേനൂറും പുഞ്ചിരിയാണോ, അലകൾ ഞൊറിയണ പാൽ നിലാവോ, പാൽ കിനാവോ, തേൻ കിനാവോ, നാണമോ. അപ്പോൾ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചൊക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വരികൾ ഒരിക്കൽ കൂടി പറയാം: പൂവാണോ പൊന്നിള വെയിലോ, തേനൂറും പുഞ്ചിരിയാണോ, അലകൾ ഞൊറിയണ പാൽ നിലാവോ, പാൽ നിലാവോ, തേൻ കിനാവോ, നാണമോ. അപ്പോൾ വേഗം തന്നെ പാട്ട് ഏതാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രണ്ട് നല്ല പാട്ടുകൾ കേട്ട് എൻജോയ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Kottarakarayil 35 varshathe sevana parambaryamulla Asha Opticals-il ninnu edeeshtam vividhinam modelukal vilakkuravil thirinjedukkavunnathaanu. Asha Opticals, Government Ashupathrikku sameepam, Kottarakara. Contact 9447-429588. Vishwasthathayude vegathayumayi 5G Mobiles and Service Center. Ettam pudhiya model smartphonukal, mikacha laptop മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ പാട്ടുകളുടെ വരികൾ വെച്ചിട്ടുള്ള ഗെയിം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ബ്രേക്കിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പാട്ടിൻ്റെ വരികൾ, പൂവാണോ പൊന്നിളവേലോ തേനൂറും പുഞ്ചിരിയാണോ, അലകൾ ഞൊറിയണ പാൽനിലാവോ പാൽനിലാവോ തേൻകിനാവോ നാണമോ. അപ്പോൾ ഈ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമായിരുന്നു. എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, അച്ഛനെയാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കിഴക്ക് പൂക്കും എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഷമി, വിഷ്ണു, മജീദ്, സുഷീര ചേച്ചി, പ്രസാദ് ചേട്ടൻ, പ്രവീൺ, മായ, സതീഷ്, അർജുൻ ഫ്രം കൊട്ടാരക്കര എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കിഴക്ക് പൂക്കും എന്ന പാട്ടാണെന്നാണ്. നയന, സോന, ജീവൻ, ജോസഫ്, ഡാനിമോൾ, ഭാഗ്യലക്ഷ്മി ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അലീനയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ ഉത്തരം തന്നെയാണ്, കിഴക്ക് പോക്കും മുരുക്കിനെന്തൊരു ചുക ചുകപ്പാണ് എന്ന പാട്ട്. അപ്പോൾ അൻവർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രേയാ ഘോഷാൽ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. കറക്റ്റ് ആൻസറാണ് കിഴക്ക് പോക്കും എന്ന പാട്ട് തന്നെയാണ്. ആ പാട്ടിലെ വരികളാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്: കുറുമൊഴി കുറുകി കുറുകി നീ ഉണരു വരിനിൽ കതിരിൻ തിരിയിൽ, അരിയ പാൽമണികൾ കുറുകി നെന്മണി.

ഗീതൻ കുലകൾ വെയിലിൽ ഉലയെ. അപ്പോൾ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് തന്നെയാണ് കേട്ടോ. ആ പാട്ടിൻ്റെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത്. വരികൾ ഒരിക്കൽ കൂടി പറയാം. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരു വരിനിൽ കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലിൽ ഉലയെ എന്നതാണ് വരികൾ. അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ മറക്കേണ്ട, ഇന്ന് ഫ്രൈഡേ ആണ്. കറക്റ്റ് ആൻസർ അയക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോയിലൂടെ ഒരു ഭാഗ്യവാനെ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ വ്യക്തിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അട്ടിപൊളി ഗിഫ്റ്റ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമിസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
9: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
8: ഏവർക്കും സ്വാഗതം.
9: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: വരികൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്നത്തെ APL മെയിൻ ഗെയിം എന്ന് വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഇതായിരുന്നു. കുറുമൊഴി കുറുകി കുറുകി നീ ഉണരൂ വരി നിൽ കതിരിൻ, തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ, കുലകൾ വെയിലിൽ ഉലയെ. ഈ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്ന ആൻസേഴ്സിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. കാതോട് കാതോരം എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് വിഷ്ണു ഷെമി ഫ്രം നെല്ലിക്കുന്നം, പ്രവീൺ, ലിനി, വിബി, ഐശ്വര്യ, അനുഗ്രഹ, മജീദ്, മണികണ്ഠൻ ചേട്ടൻ, ശ്രീകല, അശോകൻ, സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കാതോട് കാതോരം എന്ന ആൻസർ തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രതിഭ ഭദ്രൻ ആണ്, ഫ്രം വെട്ടിക്കവല. കാതോട് കാതോരം, തേൻ ചോരും ആമന്ത്രം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ആൻഡ് ജീവാം, ജിയാമോൾ, മാളു, സോന, നയന എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കാതോട് കാതോരം, തേൻ ചോരും ആമന്ത്രം ആ പാട്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഈ പാട്ട് തന്നെയാണ്, കാതോട് കാതോരം എന്ന 1985 റിലീസായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ലതിക ടീച്ചറാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് പാട്ടിൻ്റെ വരികളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പൂവിൻ പുതിയൊരു പൂമ്പാട്ടിൽ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയ മനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെണ്ടല്ല, വെറുമൊരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. അപ്പോൾ വരികൾ കേട്ടിട്ട് പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം കുറച്ച് നേരം കൊണ്ട് തന്നെ സാധ്യമാവുന്നതായിരിക്കും കേട്ടോ. കാരണം കൊട്ടാരക്കര ശിലങ്കാ ജുവലേഴ്സ്, ശിലങ്കാ റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആ ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് ആർക്ക് വേണമെങ്കിലും ലഭിക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ വേഗം തന്നെ അറിയിച്ചോളൂ. വരികൾ ഒരിക്കൽ കൂടി പറയാം പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്. പൂവിൻ പുതിയൊരു പൂമ്പാട്ടിൽ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയ മനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെണ്ടല്ല, വെറുമൊരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. അപ്പോൾ വേഗം തന്നെ ആൻസർ അറിയിച്ചോളൂ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രണ്ട് അടിപൊളി പാട്ട് കേൾക്കാം. സ്റ്റേഡിയം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Ningal endu manchayi parayne palaya kaalonnum alla Kottarakarayokke anga maari ippa kanda thirichariyathilla
2: Kottarakarayodu oppam valarnu oru sthavanam undu nammada Choice Hyper Market avar ippa Choice Mallilottu maari kaaryam than arinjo
1: olla arinjonno naalaalu koodunarthalla avarude offerinte kaaryamalliyo charcha
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കലിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Once again, welcome back to Asriya Premier League with me, RJ Anusha. അപ്പൊ പാട്ടുകളുടെ മനോഹരമായ വരികൾ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മളിതാ ഇത്രയും നേരമായിട്ടും ആസ്ഫ്രിയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു. പൂവിൻ പുതിയൊരു പൂമ്പാട്ടിൽ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയ മനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം, തൊട്ടാൽ വാടി ചെണ്ടല്ല വെറും ഒരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. അപ്പോൾ ഈ വരികൾ കേട്ടിട്ട് പാട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കണ്ടുപിടിച്ചിട്ട് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
1: ജ്യോതിർശിവ.
0: എന്തൊക്കെയുണ്ട് ജ്യോതിർശിവ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ക്ലാസ്സിലൊക്കെ പോയായിരുന്നോ?
1: പോയി
0: പോയി. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്താ അവിടെ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്ന് പോസായല്ലോ, പെട്ടെന്ന് ചിന്തിച്ചതാണോ നല്ലതായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്? അങ്ങനെയൊന്നുമില്ലല്ലേ, കുഴപ്പമില്ലാണ്ട് പോകുന്നല്ലേ. ഓക്കെ, വൈകുന്നേരമായിട്ട് എന്താണ് പരിപാടി? ചായയൊക്കെ കുടിച്ചായിരുന്നോ?
1: കുടിച്ചു
0: കുടിച്ചു. ഓക്കെ, കഴിക്കാൻ എന്നതായിരുന്നു ചായയുടെ കൂടെ?
1: കിണ്ണത്തപ്പം.
0: കിണ്ണത്തപ്പം, ആഹാ അടിപൊളി. അപ്പൊ കിണ്ണത്തപ്പം ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വയർ നിറച്ചിരിക്കുകയാണ്. എന്തായാലും മിടുക്കനായിട്ട് അങ്ങ് ആൻസർ പറഞ്ഞു. ഏത് പാട്ടാ? പൂവേ പൂവേ ബാലപ്പൂവേ ആണോ? മാറ്റി പറയണെങ്കി മാറ്റി പറയാം കേട്ടോ. ആരാ അച്ഛന് പറഞ്ഞതെന്ന്? ആരാ? അറിയാം, സ്വന്തമായിട്ട് അറിയാം അല്ലേ ആ പാട്ട് തന്നെ ആണെന്ന്. അപ്പൊ എന്തായാലും ജ്യോതിർ ശിവ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും ജ്യോതിർ ശിവ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. ദേവദൂതൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പൂവേ പൂവേ പാലപ്പൂവേ. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ഷമി, വിഷ്ണു, അർച്ചന, മായ, സതീഷ്, മണികണ്ഠൻ, ലിനി, വിബി, പൂജ, സുനിൽ, ഐശ്വര്യ, അനുഗ്രഹ, അർജുൻ, പ്രവീൺ, അഭിഷിമ, അനന്തു, മജീദ്, രമ്യ, അനിൽകുമാർ, പ്രതിഭ, ഭദ്രൻ, സുശീല ആൻഡ് ശ്രീകല, അശോകൻ, ആശ, പ്രസാദ് ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബു. എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ടാണെന്നാണ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പം എന്തായാലും ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കൂടി കിടക്കുകയാണ് കേട്ടോ. ഇത്രയും ദിവസങ്ങളായിട്ട് എല്ലാവരും കാത്തുകാത്തിരുന്നത് ഈ ഒരു ഫ്രൈഡേ അങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. കാരണം ഫ്രൈഡേയിലാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ആ ഒരു ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവരുടെയും പേരുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ പേരിൽ നിന്നും ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ വീക്കിലെ ജൂലൈ 31 ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് വിന്നറായിരിക്കുന്നത് വേറെ ആരുമല്ല, കൊട്ടാരക്കരയിൽ നിന്നും നമുക്ക് ആൻസർ അറിയിച്ചിട്ടുള്ള അർജുനാണ്. അപ്പോൾ അർജുനെ കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൈസ് കിട്ടാതെ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയും ഫ്രൈഡേസ് വരും, ഇനിയും ഗെയിമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സ്പിരിറ്റോടുകൂടി ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞ 56 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ് കേട്ടോ. ആരും എവിടെയും പോകരുത്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രിയ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് ബേർഡ് ഓൺ ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലബ് ബേർഡുമായിട്ട് ദാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. ഇന്നൊരു ജനപ്രിയ കുടുംബ ചിത്രത്തിന്റെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് ക്ലബ് ബേർഡിലൂടെ നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് കുറച്ച് പുറകോട്ടേക്ക് പോകണം, 1996 ഇറങ്ങിയിട്ടുള്ള ഒരു കുടുംബ ചിത്രമാണ് കളിവീടെന്നാണ് സിനിമയുടെ പേര് കേട്ടോ.
1: അതേ, പിന്നൊരു കാര്യം, എനിക്ക് ചില ചിട്ടകളെ കൊണ്ട് അച്ഛൻ മിലിറ്ററിയിലെ മേജർ ആയിരുന്നുകൊണ്ട് പട്ടാള ചിട്ടയിൽ എന്നെ വളർത്തിയത്. ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു. അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എന്റെ വിശ്വാസം.
2: അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
0: ജയറാം, മഞ്ജു വാര്യർ, ജഗദീഷ്, സുനിത, വാണി വിശ്വനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഗംഭീരമാക്കിയ ഒരു കുടുംബ ചിത്രമാണ് കളിവീട്. വിവാഹ ജീവിതവും വിവാഹ മോചനത്തിന് ശേഷമുള്ള സിനിമയിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റവുമൊക്കെ മനോഹരമായിട്ട് ദൃശ്യവൽക്കരിച്ചിട്ടുള്ള ഒരു മൂവിയാണ് കളിവീട്. തീർത്തും വ്യത്യസ്തരായിട്ടുള്ള രണ്ടു പേരുടെ വിവാഹം, മിലിറ്ററി അച്ചടക്കമുള്ള കുടുംബത്തിൽ വളർന്ന കാര്യങ്ങളിലെല്ലാം കൃത്യതയും കാർക്കശ്യവും നിർബന്ധമുള്ള ഒരു വ്യക്തിയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മഹേഷ്. മഹേഷ് ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് ജയറാമേട്ടനാണ്. ഒരു ഇന്റീരിയർ ഡിസൈനറായ മഹേഷ് സ്വതന്ത്ര ചിന്താഗതിക്കാരനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ മൃദുല. മൃദുലായിട്ട് വേഷമിട്ടിരിക്കുന്നത് മഞ്ജു വാര്യറാണ്.
2: ഹോസ്റ്റലിലും ബോർഡിംഗിലും അല്ലായിരുന്നു ജീവിതം, അവിടെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേരാൻ? മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കേണ്ടതാണോ?
1: അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.
2: ഭാര്യയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പറന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ല.
0: പുള്ളിക്കാരി ഒരു കലാകാരിയുമാണ്. ഇവർ തമ്മിൽ ഒന്നാകുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ചധികം പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. കുടുംബകാര്യങ്ങളെല്ലാം പട്ടാള അച്ചടക്കത്തോടെ നോക്കി നടത്തുന്ന ഒരു ഭാര്യ ആയിരിക്കണം മൃദുല എന്നാണ് മഹേഷിന്റെ ആഗ്രഹം. എന്നാൽ മഹേഷിന്റെ സ്വഭാവവും സ്വഭാവ രീതികളിൽ നിന്നുമൊക്കെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മൃദുലയുടേത്. ഈഗോയും ആസ്വാരസ്യങ്ങളും മഹേഷിന്റെ കർശനമായിട്ടുള്ള രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ സ്വതന്ത്ര സ്വഭാവക്കാരിയായിട്ടുള്ള മൃദുലയ്ക്ക് ഇവിടെ സാധിക്കുന്നില്ല. തന്റെ ഭാര്യയെ തന്റെ സങ്കല്പത്തിനനുസരിച്ച് ശിക്ഷണം ചെയ്തെടുക്കാനായിട്ട് മഹേഷ് ശ്രമിക്കുന്നുണ്ട്. ഇതിനായിട്ട് സുഹൃത്തായ ഉൽഹന്നാനും അദ്ദേഹത്തിന്റെ ഭാര്യ ഊർമിളയുടെയും ഒക്കെ സഹായത്തോടെ മഹേഷ് ഇവിടെ ചില നാടകങ്ങളൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
3: കൊച്ചു വെളുപ്പാൻ കാലത്ത് ആർക്കാടാ ഇത്ര അസുഖം? വായിക്ക് രുചിയായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? സാറായിരുന്നു, ഞാൻ വിചാരിച്ചു എന്റെ ഫാദറിനെ ആയിരിക്കും എന്ന്. മാസം ആദ്യമായതുകൊണ്ട് ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെ. വേഗം പാത്രം എടുക്കും സാറേ, 10-12 വീട് കയറി ഇറങ്ങാനുള്ളതാ.
1: പിന്നെ നാളെ മുതൽ എന്റെ പാല് വേണ്ട, എത്രയാ കൊടുക്കണം വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിട്ടത്.
3: എന്തുപറ്റി, ഇവൻ പാലിൽ കട്ടിക്കൂട്ടാൻ മണ്ണരയോ പഴുതാരയോ പോലെ വളർത്തുന്നുണ്ടോ?
1: അതൊന്നും അല്ലെന്ന്, ഇവനൊരു മാനേഴ്സ് ഇല്ല.
3: അതുള്ള ഒരു പാലുകാരനെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ജോലിക്കാരിയെ തപ്പേന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല.
1: ഇല്ലെങ്കിൽ വേണ്ട, 3 ആഹാരം പുറത്തുനിന്നല്ലേ ഈ ഒരു നേരത്തെ ചായക്ക് വേണ്ടി മാത്രം ഇതിന് അടുപ്പ് വെക്കുന്നത്.
0: എന്നാൽ ഇതിനു പിന്നിലെ മഹേഷിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്ന മൃദുലയ്ക്ക് അത് തനിക്കേറ്റ ഒരു വലിയ അപമാനമായിട്ടും മാനസിക വിഷമമായിട്ടും തോന്നുകയാണ്. ഇരുവരും തമ്മിലുള്ള ഈഗോ വഴക്കുകളിലേക്ക് നയിക്കുകയും ഒടുവിൽ അവർ വിവാഹമോചനം നേടുകയും ചെയ്യുന്നതാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 90s നമ്മൾ കണ്ട പാവത്താനായ വളരെ സാധുവായിട്ടുള്ള കുടുംബനാഥൻ കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജയറാമിനെയാണ് സിബി മലയിൽ എന്ന സംവിധായകൻ കളിവീട് എന്ന സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്.
4: ചോദിക്കാൻ മറന്നുപോയി, എന്താ മഹേഷിന്റെ പ്ലാൻ? പുതിയ ആലോചനകളൊന്നും വരുന്നില്ലേ?
3: ആലോചനകൾക്കൊന്നും ഒരു കുറവില്ല, പക്ഷെ അതിനൊക്കെ പച്ച കൊടി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഒരു പച്ച കർച്ചീഫ് എങ്കിലും പൊക്കി കാണിക്കണ്ടേ? എങ്കിൽ 7 അന്ന് കെട്ട് നടത്തി തരുന്നതായിരിക്കും ഞാൻ ഏറ്റവും.
5: വെരി ബാഡ് മഹേഷ്.
1: പെണ്ണ് കെട്ടാൻ വൈമുഖ്യം കാണിക്കുന്ന ഡോക്ടറാണോ എന്നെ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നത്? അതും എന്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ട്.
4: പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ള ജീവിതം ആർക്കും സാധ്യമല്ല. മഹേഷിന്റെ ചിന്താഗതിയുമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തമായ ഓർമ്മകൾ ഇല്ലാതാ.
0: മഹേഷ് എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗ്രേ ഷെയ്ഡുകളുള്ള എന്നാൽ വളരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു മിലിറ്ററി കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ജീവിതത്തിലും ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിലുമൊക്കെ കടുത്ത അച്ചടക്കവും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്ന ആളാണ് മഹേഷ്. സമയനിഷ്ഠ, വൃത്തി, പിന്നെ കാര്യങ്ങളിലെ പെർഫെക്ഷൻ, ഇവയിലെല്ലാം മഹേഷിന് നിർബന്ധമുണ്ട്. താൻ ചിന്തിക്കുന്നത് പോലെ ജീവിക്കുന്നത് പോലെ മാത്രം ജീവിക്കുന്ന ഒരു ഭാര്യ ആയിരിക്കണം തന്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്നുള്ള പിടിവാശിയും ഈ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള മഹേഷിനുണ്ട്.
3: നവദമ്പതികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ബോസ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് വലിയ ഒരു കലാഹൃദയത്തിന് ഉടമയായ ശ്രീമതി മൃദുലയാണ്. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാന വ്യക്തിയെ കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. മഹേഷിന്റെ ഭാര്യാപിതാവായ ശ്രീ ചിറ്റേടത്ത് മാധവൻ നായർ.
0: സ്വതന്ത്ര ചിന്താഗതിക്കാരിയും നർത്തകിയുമായിട്ടുള്ള മൃദുലയെ വിവാഹം കഴിക്കുന്നതോടെയാണ് മഹേഷിന്റെ ജീവിതം മാറിമറിയുന്നത്. മൃദുലയെ തന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ നാടകങ്ങൾ കളിക്കാനും തിരുത്താനുമൊക്കെ മഹേഷ് ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഭാര്യയും പൂർണ്ണത മാത്രം പ്രതീക്ഷിക്കുന്ന മഹേഷിന്റെ ഈ നിലപാടും കുടുംബജീവിതത്തിലെ ഈഗോയുമാണ് ഒടുവിൽ ആ ബന്ധം തകരുന്നതിലേക്കും വിവാഹമോചനത്തിലേക്കും എത്തിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്,
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: അങ്ങനെ ക്ലാബ് ബോർഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് കളിവീട് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. 90s ജയറാം സിനിമകളിൽ പെർഫോമൻസ് കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വേഷം തന്നെയാണ് കളിവീട് എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്ത മഹേഷ് എന്ന കഥാപാത്രം. തന്റെ ഉള്ളിലെ അപൂർണതകളെ തിരുത്താൻ തയ്യാറാകാത്ത, തെറ്റുകൾ തിരിച്ചറിയാത്ത ഒരു സാധാരണ മനുഷ്യന്റെ പിന്നീടുണ്ടാകുന്ന മാറ്റമാണ് മഹേഷ് എന്ന ഈ ഒരു കഥാപാത്രത്തിലൂടെ ജയറാം വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
4: പിന്നെ ചില സമയത്ത് എന്റെ മോളുടെ പ്രവൃത്തി കണ്ട ഇവള് ചിറ്റയടത്ത് മാധവൻ നായരുടെ മകള് തന്നെയാണോ എന്ന് നിനക്കൊരു സംശയം തോന്നിയേക്കാം. സംശയിക്കണ്ട, അത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്തതാ. ഈ വാശിയും മുൻശുണ്ടിയും സ്വല്പം കൂടുതലാ. അങ്ങനെ വരുമ്പോ ലാത്തി പ്രയോഗവും ചൂരൽ പ്രയോഗവും ഒന്നും വേണ്ട. ഈ താടിമതെ ചക്കി ചക്കി ഒരു കട്ട് കെട്ടിയാ മതി. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ ചുണ്ടി ഞാൻ നിർത്തിയത്.
5: അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം.
4: ആ പിന്നെ പോകാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹം ഉണ്ട്, കോഴിക്കോട് വേറെയും.
5: അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ലേ അച്ഛാ?
4: എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ?
5: ഏഹേയ്, അതില്ല.
4: അതൊരു ട്രേഡ് സീക്രട്ടാ.
0: ആദ്യ പകുതിയിൽ മഹേഷും തന്റെ ഭാര്യയായിട്ടുള്ള മൃദുലയും തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിന്റെ തുടക്കവും പിന്നീട് ഉണ്ടാകുന്ന, പിന്നീട് ഉടലെടുക്കുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം കാണിക്കുന്നത് പുതിയ ഒരു കഥാപാത്രത്തിന്റെ കടന്നുവരവാണ്. മഹേഷിന്റെയും മൃദുലയുടെയും വിവാഹമോചനത്തിന് ശേഷം യാമിനി എന്ന പുതിയൊരു കഥാപാത്രം സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്.
5: കാഴ്ചയിൽ എത്ര ഭംഗിയുണ്ടായിരുന്നാലും 10 ലക്ഷമോ 10 കോടിയോ മുടക്കി വീട് പണിതാലും അതിനകത്തുള്ള ജീവിതം നമ്മൾ ഭാവനയെ കാണുന്നത് പോലെ ചിട്ടയാർന്നതും ആത്മാർത്ഥത നിറഞ്ഞതുമായാലേ വീടിന് ഒരു ആത്മാവുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് വെറുതെ ഇഷ്ടിക്കട്ടല്ലേ.
0: യു ആർ റൈറ്റ്. വാണി വിശ്വനാഥ് ആണ് ഈ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. 90s മലയാള സിനിമകളിൽ വില്ലത്തി വേഷങ്ങളിലോ അല്ലെങ്കിൽ നായകന്റെ വെറും പ്രണയിനിയായോ ഒതുക്കപ്പെടാറുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഏറെ പക്വതയുള്ള ഒരു വേഷത്തിലാണ് വാണി വിശ്വനാഥ് കളിവീട് എന്ന സിനിമയിൽ എത്തുന്നത്. യാമിനി മേനോൻ എന്ന ആർക്കിടെക്ട് കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിദേശത്തു നിന്ന് പഠനം കഴിഞ്ഞെത്തിയ യാമിനി സ്വന്തം കാലിൽ നിൽക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു ആധുനിക വനിതയാണ് കേട്ടോ. മഹേഷുമായുള്ള പ്രൊഫഷണൽ അടുപ്പം പിന്നീട് ഒരു സൗഹൃദത്തിലേക്കും വിവാഹത്തിന് മുൻപുള്ള ലിവിംഗ് റിലേഷൻഷിപ്പിലേക്കും എത്തുമ്പോഴാണ് യാമിനി തന്റെ നിലപാടുകളിൽ വ്യക്തത പുലർത്തുന്നത്.
6: മഹേഷ് ഇവനെ കൊണ്ട് നിന്നെ വിവാഹം ചോദിച്ചാൽ എന്താന്ന് അയാൾക്കൊരു ആലോചന. നിന്നോട് ചോദിച്ചിട്ട് അറിയിക്കാന്ന്. മഹേഷിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പരിചയപ്പെട്ടിടത്തോളം പ്രൊസീഡിയ കൊള്ളാവുന്ന എനിക്ക് തോന്നുന്നത്.

0: 된다.
1: തികച്ചും സ്വതന്ത്ര ചിന്താഗതിക്കാരിയായ ഒരു മോഡേൺ വനിത. അങ്ങനെ വേണം വാണി വിശ്വനാഥിന്റെ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാൻ. സ്ത്രീകൾ തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കണമെന്ന് ശാഠ്യമുള്ള മഹേഷ് എന്ന ക്യാരക്ടറിന്റെ പുരുഷാധിപത്യ ചിന്തകളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു സിനിമയിൽ യാമിനി. കുടുംബജീവിതത്തിൽ പുരുഷന്റെ പങ്കിനെ കുറിച്ചും വിട്ടുവീഴ്ചകളെ കുറിച്ചും സംസാരിക്കുന്ന യാമിനിയുമായിട്ടുള്ള ജീവിതത്തിനിടയിലാണ് താൻ മൃദുലയോട് കാണിച്ചത് എത്ര വലിയ തെറ്റായിരുന്നുവെന്ന് മഹേഷ് തിരിച്ചറിയുന്നത്. സാധാരണ സിനിമകളിലെ പോലെ നായകനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വാർത്ഥിയായ ഒരു സ്ത്രീയായിട്ടല്ല യാമിനിയെ സംവിധായകനായിട്ടുള്ള സിബി മലയിൽ ഈ ഒരു മൂവിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.
2: എന്തോ മനസ്സിൽ വെച്ചോണ്ട നീ അവളോട് പെരുമാറുന്നത്. ഇവിടുത്തെ ശീലങ്ങളുമായിട്ട് ഇണങ്ങി കിട്ടിയ ഒരുത്തിയ അവളും കൂടി പോയി കഴിഞ്ഞാൽ വേറെ വേലക്കാരി തപ്പിയടക്ക എന്നെ കിട്ടത്തില്ല.
3: ഇവിടുത്തെ ശീലങ്ങളോ നിങ്ങളുടെ ശീലങ്ങളായിട്ട് ഇണങ്ങിയതാണെന്ന് പറ. ഇതിനു മുമ്പ് ഇവിടെ പലരും നിന്നിട്ടുണ്ടല്ലോ, അവരുടെ ഒക്കെ മോത്ത് നോക്കാനോ എന്തെങ്കിലും രണ്ടക്ഷരം പറയാനോ നിങ്ങൾക്ക് വിമ്മിഷ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവളോട് മാത്രം എന്തൊരു കുഴഞ്ഞാട്ടം.
2: ഒന്ന് പതുക്കെ, ഇനി നാട്ടുകാരെ കൊണ്ട് അതും പറയണ്ട.
3: കേക്കട്ടെ, ആർക്കിടെക്ട് മഹേഷിവന് വേറൊരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ.
4: തെറ്റെന്റേതാ, ചെറുപ്പക്കാരികളായ ജോലിക്കാരെ വീട്ടു ജോലിക്ക് നിർത്തരുതെന്ന് രാഗിണി ചേച്ചി എന്നോട് അന്നേ പറഞ്ഞതാ. എനിക്കെന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് ഞാൻ അവരോട് വീം വിളക്കി.
1: മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും മൃദുലയോടുള്ള സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അയാളെ തടഞ്ഞു നിർത്താതെ പഴയ ബന്ധത്തിലേക്ക് തിരികെ പോകാൻ ഉപദേശിച്ച് മഹേഷിന്റെ ജീവിതത്തിൽ നിന്നും മാന്യമായി ഇറങ്ങിപ്പോകുന്ന യാമിനിയെയാണ് ചിത്രത്തിന്റെ യഥാർത്ഥ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്റെ മികച്ച പ്രകടനം കൊണ്ട് യാമിനി എന്ന കഥാപാത്രത്തിന് പൂർണ്ണത നൽകാനായിട്ട് വാണി വിശ്വനാഥ് എന്ന ആക്ട്രസിന് സാധിച്ചിട്ടുണ്ട്. 90s മലയാള സിനിമയിൽ പുരോഗമനമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കളിവീടിലെ യാമിനി മേനോൻ.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. വിവാഹം എന്നത് മറ്റൊരാളെ നിയന്ത്രിക്കലല്ല, മറിച്ച് പരസ്പര ധാരണയും വിട്ടുവീഴ്ചകളുമാണ് എന്ന് തിരിച്ചറിയിക്കുന്ന ഒരു സിനിമയാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത് 1994 റിലീസായ കളിവീട് എന്ന മൂവി. മഹേഷിന്റെ ജീവിതത്തിലേക്ക് യാമിനി എന്ന മോഡേൺ വനിത കടന്നു വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മഹേഷിന്റെ തിരിച്ചറിവുകളും ഒക്കെയാണ് സെക്കൻഡ് ഹാഫിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: ഇത്രേ ഉള്ളൂ? ഇതൊരു ഡൈവേഴ്സ് നോട്ടീസ് അല്ലേ? ഇതിനാണോ ഇത്രയും വലിയ ടെൻഷൻ കാണിച്ചത്?
2: ഇത് വെറും ഡൈവേഴ്സ് നോട്ടീസ് അല്ല, എന്റെ ഭാര്യയുടെ ഡൈവേഴ്സ് നോട്ടീസാ.
1: അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഗതികൾ ഇനി സ്മൂത്ത് ആവുമെന്ന്. കണ്ണി കൊള്ളണത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി.
2: ഇതിലും ഭേദം കണ്ണി കൊള്ളുന്നതിനായിരുന്നു. എല്ലാം ശരിയാവുന്നു നീയും ഡോക്ടറും പറഞ്ഞിട്ട് എന്തായി? എന്റെ ജീവിതം വെച്ചല്ലേ നിങ്ങളൊക്കെ പരീക്ഷണം നടത്തിയത്? ഇനി ആരുടെ സഹായവും ബുദ്ധിയൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം എനിക്ക് വലുത്. ഞാൻ എല്ലാം അവളോട് തുറന്നു പറയാൻ പോവാ.
1: വേണ്ട, ഞാനുണ്ടാക്കിയ കുരുക്കല്ലേ, ഞാൻ തന്നെ അയച്ചോളാം. എന്റെയും കൂടെ ആവശ്യമാണല്ലോ.
0: മഞ്ജു വാര്യർ എന്ന നടിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അവരുടെ അഭിനയ ശേഷി എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് തെളിയിച്ച വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് കളിവീട് എന്ന സിനിമയിലെ മൃദുല എന്ന കഥാപാത്രം. ഒരു സാധാരണ വീട്ടമ്മയുടെ ഭാവങ്ങളും ഒപ്പം സ്വന്തം വ്യക്തിത്വവും ആത്മാഭിമാനവും പണയം വെക്കാൻ തയ്യാറാകാത്ത ഒരു കലാകാരിയുടെ മനസ്സുമുള്ള കഥാപാത്രമാണ് ഈ സിനിമയിലെ മൃദുല. നൃത്തത്തെയും കലയെയും സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നയും ആഹ്ലാദവതിയുമായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിലും മൃദുലയെ വിശേഷിപ്പിക്കാം. എന്നാൽ മിലിറ്ററി അച്ചടക്കമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന മഹേഷിനെ വിവാഹം കഴിക്കുന്നതോടെയാണ് അവളുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നത്. സമയനിഷ്ഠയിലും വീട്ടുകാര്യങ്ങളിലും കാർക്കശ്യം കാണിക്കുന്ന ഭർത്താവിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു വരാനായിട്ട് മൃദുല പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവളുടെ സ്വാഭാവികമായ സന്തോഷങ്ങൾ അവിടെ തളക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
1: മൃദുല മഹിയെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ?
2: ഇല്ലെന്നാണ് തോന്നുന്നത്.
1: പരസ്പരം കാണാതെ പോയതിൽ വിഷമം തോന്നുന്നുണ്ടാവും. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. കുറ്റപ്പെടുത്തുകയല്ല, നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും യാമിനിയുടെ പെരുമാറ്റം നീ മനഃപൂർവ്വം സഹിക്കുകയാണെന്ന് എനിക്കറിയാം. മൃദുലയുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും പൊറുക്കാൻ കൂട്ടാക്കാത്ത നീ യാമിനിയുടെ വലിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തു നിന്നും അകന്നു നിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്.
0: ഭർത്താവിനെ സ്നേഹിക്കുമ്പോഴും സ്വന്തം ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും നിശബ്ദയായിരിക്കാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയല്ല മൃദുല. അതുകൊണ്ട് തന്നെ തന്നെ നല്ലൊരു ഭാര്യയാക്കി മാറ്റിപ്പണിയാൻ ഭർത്താവ് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് കളിച്ച നാടകങ്ങളും തന്ത്രങ്ങളും ഒക്കെ തിരിച്ചറിയുമ്പോൾ അപമാനിതയായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അവൾ അതിജീവനത്തിനായിട്ട് യാചിക്കാതെ വിവാഹമോചനം നേടി സ്വന്തം വഴി തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. സ്നേഹമുള്ളൊരു ഭാര്യയായും പിന്നീട് അപമാനിതയാകുന്ന ഒരു പെണ്ണായും അതിനുശേഷം സ്വന്തം കാലിൽ നിൽക്കുന്ന ആത്മാഭിമാനമുള്ള സ്ത്രീയായും മൃദുല എന്ന കഥാപാത്രത്തിന്റെ പലവിധ വൈകാരിക തലങ്ങൾ മഞ്ജു വാര്യർ അതിമനോഹരമായിട്ട് തന്നെ സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭർത്താവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്ന രംഗങ്ങളിലെയും വിവാഹമോചന വേളയിലെയും അവരുടെ അഭിനയം പ്രേക്ഷകരുടെ മനസ്സിനെ ആഴത്തിൽ തന്നെ സ്പർശിക്കുന്നതായിരുന്നു.
3: മഹിയുടെ മനസ്സിൽ എന്നും മൃദുലയ്ക്ക് സ്ഥാനമുള്ളൂന്ന് ഞാൻ മനസ്സിലാക്കി. അമേരിക്കയിലെ ബന്ധങ്ങളുടെ തകർച്ച കണ്ട് വളർന്ന എനിക്ക് നിസാര പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങൾ അകന്നതെന്ന് മനസ്സിലായി. കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾ ജീവിതവും മുൻകൂട്ടി വരച്ചുപോയി. അതിലേക്ക് ഭാര്യയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു നിങ്ങൾ. മുറിയിലെ സാധനങ്ങൾ അല്പമൊന്ന് സ്ഥാനം മാറിക്കിടന്നാലോ, ചീപ്പിൽ മുടിയിരുന്നാലോ, ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഭർത്താവിന്റെ അഭിരുചിക്കനുസരിച്ച് അല്പമെങ്കിലും മാറാൻ മൃദുലയ്ക്കും കഴിഞ്ഞില്ല, എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ രണ്ടാളും പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെടുന്നു, അതാണ് സത്യം.
0: ദാമ്പത്യത്തിൽ പരസ്പരം ബഹുമാനവും സമത്വവും വേണമെന്ന് ഉറക്കെ പറഞ്ഞ ഒരു കഥാപാത്രം കൂടിയാണ് ഈ സിനിമയിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച മൃദുല എന്ന കഥാപാത്രം. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് പരസ്പര ധാരണയും വിട്ടുവീഴ്ചകളുമാണ് എന്ന് ഈ ഒരു കളിവീട് എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തകരാൻ പോയ ഒരു ബന്ധം തെറ്റുകൾ തിരുത്തി വീണ്ടും പൂത്തുലയുന്ന മനോഹരമായ ഒരു കാഴ്ചയോട് കൂടിയിട്ടാണ് കളിവീട് എന്ന സിനിമ അവസാനിക്കുന്നത്. സമയം പോകുന്നതറിയാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ പാസ് ചെയ്യുന്ന മൂവി തന്നെയാണ് കളിവീട്. അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്വേഫം 90 നാടിനൊപ്പം. നോട്ട് ആർ കൊപ്പം ആൻഡ് എച്ച് ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 ആയിട്ടുണ്ട്. രാവിലത്തെ ഒട്ടപ്പാച്ചിലും ജോലിത്തിരക്കും ഒക്കെ കഴിഞ്ഞ് ചൂടോടെ ഒരു ചായയും കുടിച്ച് സമാധാനമായിട്ടിരിക്കുന്ന സമയമാണ് ഈ 7 എന്ന് പറയുന്നത് അല്ലെ. സോ ഈ തിരക്കിൽ നിന്നൊക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് അടുത്ത 2 അതായത് 9 വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തിനാണ്? കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറയാനായിട്ടും കൂടെ കുട്ടി കുട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടും. അതെന്താ അങ്ങനെ, അല്ലെങ്കിൽ ശരിക്കും ലോകത്ത് അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ലോക കാര്യങ്ങൾ കേൾക്കാനായിട്ട് റെഡി ആണെങ്കിൽ പറയാനായിട്ട് ഞാനും ദാ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഭയങ്കര അബദ്ധം പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കോളേജിൽ ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള പ്രൊഫസറുടെ ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലെ ബോസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമായിരിക്കും, അതും അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടിരിക്കേണ്ട എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. ആ സമയത്തായിരിക്കും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് എന്തെങ്കിലും കോപ്രായങ്ങളോ അല്ലെങ്കിൽ തമാശയോ പറയുന്നത്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം കാണിക്കുന്നത്. നമുക്കാണെങ്കിൽ അത് കാണുമ്പോൾ അങ്ങ് ചിരിക്കാനായിട്ട് തോന്നും, പക്ഷെ സൗണ്ട് പുറത്ത് കേൾക്കാനായിട്ടും പാടില്ല. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും തോറും നമ്മുടെ മുഖം മെല്ലാതെ ആകുന്നുണ്ട്, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ ആ സീരിയസ് സിറ്റുവേഷനിൽ അങ്ങ് ചിരിച്ചു പോകും. ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവര് വളരെ ചുരുക്കമായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയ ഈ ചിരിയെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത്. എന്താണ് ഈ ചിരിയെ കുറിച്ച് ഇത്രയും കാര്യമായിട്ട് പറയാനുള്ളത് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കോമഡി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തമാശ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന വെറും ഒരു സൗണ്ട് മാത്രമാണ് ഈ ചിരി എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ടുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണോ കൂടുതൽ ചിരിക്കാറുള്ളത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സമയത്തുള്ളതിനേക്കാൾ 30 കൂടുതലാണ് മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് എന്നതാണ്. അതായത് ഒരു ജോക്ക് കേട്ട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുമായി നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ ചിരിയെ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില ആളുകൾ ചിരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചിരി വരും അല്ലെ. അവരെന്തിനാണ് ചിരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ആ തമാശ എന്താണെന്നോ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അവരുടെ ആ ഒരു പ്രത്യേക തരം ചിരി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാണ്ട് ചിരി വരും. ഇതിന് കാരണം നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോണുകൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. വേറൊരാളുടെ ഇമോഷൻ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള പോസിറ്റീവ് എക്സ്പ്രഷൻസ് കാണുന്ന സമയത്ത്, നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ചിരി എന്ന് പറയുന്നത് ഇത്രത്തോളം കണ്ടീജിയസ് ആകുന്നത്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു വൈറസ് പോലെ വളരെ പെട്ടെന്ന് ഇത് പടരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് വേറൊരു പ്രത്യേക കഴിവ് കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഒറിജിനൽ ആയിട്ട് ഹൃദയത്തിൽ നിന്ന് സന്തോഷിച്ച് ചിരിക്കുന്നതാണോ അതോ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ട് ചിരിക്കുന്നതാണോ എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും സന്തോഷിച്ച് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടുകൾ മാത്രമല്ല നമ്മുടെ കണ്ണുകളുടെ സൈഡിലുള്ള മസിലുകൾ കൂടി ചുരുങ്ങാറുണ്ട്. ഇതിനെ സയന്റിഫിക് ആയിട്ട് ഡ്യൂഷൻ സ്മൈൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ മാത്രമേ അനങ്ങാറുള്ളൂ, കണ്ണുകൾ വളരെ നോർമൽ ആയിരിക്കും. ആ ഒരു വ്യത്യാസം കാണുമ്പോൾ തന്നെ ഇത് ഫേക്ക് ആണെന്ന് നമ്മുടെ ബ്രെയിൻ അങ്ങടി കോഡ് ചെയ്തെടുക്കും. അത് മാത്രമല്ല കേട്ടോ, പണ്ട് കാലത്ത് മനുഷ്യരുടെ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ചുറ്റുപാടിൽ അപകടങ്ങളൊന്നുമില്ല, എല്ലാവരും വളരെ സേഫ് ആണ് എന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സിഗ്നൽ ആയിരുന്നു ഈ ചിരി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ അത് നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മീഡിയം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിച്ച് ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹൃദയം തുറന്നൊന്ന് ചിരിച്ചാൽ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഫീൽ ഗുഡ് ഹോർമോൺസ് അങ്ങ് റിലീസ് ആകും. അത് നമ്മുടെ എല്ലാ ടെൻഷൻസും കുറച്ച് നമ്മളെ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കാനുള്ള ഒരു മാജിക് മെഡിസിൻ ആണ് എന്ന് പറയാം കേട്ടോ. അപ്പോ ഈ തിരക്കിട്ട ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന പകരം കിട്ടുന്ന ചെറിയ ചെറിയ മൊമെന്റ്സിൽ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും ഒക്കെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. എന്തായാലും ചിരിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ ചിരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം കേൾക്കാം ഈ ഒരു പാട്ട് ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡിയോസ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
3: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ഒന്ന് ശരിക്കും ഞെട്ടും. ഞെട്ടാനായിട്ട് എന്ത് കാര്യമാണ് എന്റെ കയ്യിലുള്ളത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ കല്യാണങ്ങൾക്കും പാർട്ടികളിലും ഒക്കെ പോകുന്ന സമയത്ത് ലുക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹൈ ഹീൽസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. ഈ ഹൈ ഹീൽസ് ശരിക്കും ആർക്ക് വേണ്ടിയാണ് ആദ്യം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ് എന്നായിരിക്കും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അല്ലെ. എന്നാൽ കാര്യം അങ്ങനെയൊന്നുമല്ല. ഈ ഹൈ ഹീൽസ് ഉണ്ടല്ലോ, പണ്ട് കാലത്ത് പുരുഷന്മാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 10th century പേർഷ്യൻ പട്ടാളക്കാരാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കുതിരപ്പുറത്തൊക്കെ കയറി യുദ്ധം ചെയ്യുന്ന സമയത്ത് കാലുകൾ ആ കുതിരയുടെ ജീനിയിൽ നന്നായിട്ട് ഗ്രിപ്പ് ചെയ്ത് ഉറപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ഒരു ഹീൽസ് വെച്ച ഷൂസുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുതിരപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന് അമ്പ് ചെയ്യാനൊക്കെ അവർക്ക് ഈ ഹീൽസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് 17th century യൂറോപ്പിലെ രാജാക്കന്മാരും അതുപോലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളും ഒക്കെ അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈ ഹീൽസ് അവരുടെ ഫാഷൻ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് പാടത്തോ പറമ്പിലോ ഒന്നും പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു സിമ്പിള് കൂടിയായിരുന്നു ഹീൽസ് വെച്ച ചെരുപ്പുകള്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ലേഡീസ് ഒക്കെ ഈ പുരുഷന്മാരുടെ ട്രെൻഡ് പതിയെ പതിയെ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ ഹൈ ഹീൽസ് ലേഡീസിന് മാത്രം സ്വന്തം ഫാഷനായിട്ട് മാറുകയും പുരുഷന്മാര് അത് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ യൂസ് ചെയ്ത ഒരു സാധനം ഇന്നത്തെ കാലത്ത്

ബീസിന്റെ വാർഡ്രോബിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് മാറിയിട്ടുള്ളത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അധികം കിടിലൻ കിടിലൻ കുട്ടി കുട്ടി അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
2: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
1: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പൊടവുകളിലൂടെ.
2: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഓണിയർ ആശ്രയ ഫോർ 90.
3: പൊടവുകൾ ഫോർ ദ ഫ്യൂച്ചർ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്കിൽ ഇനി ഞാൻ പറയാനായിട്ട് പോകുന്ന കാര്യം നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്ന എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ്. നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുക എന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചിലർക്കതൊരു അഡിക്ഷൻ ആണ് എന്നൊക്കെ പറയാം. ഒരുപാട് കാശൊക്കെ കൊടുത്ത് ഒരുപാട് കടകളെ കയറി ഇറങ്ങി നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയ ആ ഡ്രസ്സ് ആദ്യത്തെ വാഷിംഗ് കഴിയുന്ന സമയത്ത്, അതായത് ആദ്യത്തെ അലക്കൊക്കെ കഴിയുന്ന സമയത്ത് ചുരുങ്ങി പോവുകയോ അല്ലെങ്കിൽ അതിന്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് പഴയതുപോലെ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രങ്ങൾക്ക് പിന്നിലുള്ള ആ ചെറിയ ലേബലുകൾ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കിലെ കഴുത്തിന്റെ അവിടെയായിട്ട് നമ്മെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ടാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മളിൽ പലരും ഡ്രസ്സ് വാങ്ങിയ ഉടൻ തന്നെ ഒരു കത്രിക എടുത്ത് അതങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യാറാണ് പതിവ്. എന്നാൽ നമ്മൾ വെറും ഒരു ശല്യമായിട്ട് കരുതുന്ന ആ ചെറിയ ടാഗിൽ നമ്മുടെ വസ്ത്രങ്ങൾ എങ്ങനെ കയറിയണം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് സീക്രട്ട് കോഡുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സോ പലതരം ജോമെട്രിക് ഷേപ്പുകളിൽ കൊടുത്തിരിക്കുന്ന ഈ കെയർ ലേബൽ സിംബൽസ് ശരിക്കും എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജെ അനാമിക. ആദ്യം തന്നെ വെള്ളം നിറച്ച ഒരു ചെറിയ ബക്കറ്റ് പോലെയുള്ള വാഷിംഗ് സിംബിൾ ആണ് അധികം ഡ്രസ്സുകളിൽ കാണാറുള്ളത്. അതിനുള്ളിൽ ഒരു കൈയുടെ പടം ഉണ്ടെങ്കിൽ അത് ഹാൻഡ് വാഷ് മാത്രമേ ചെയ്യാവൂ എന്നാണ് അർത്ഥം. മെഷീനിൽ ഇടാനായിട്ട് പാടില്ല. ഇനി ആ ബക്കറ്റിനുള്ളിൽ ചിലപ്പോ 30 അല്ലെങ്കിൽ 40 എന്നൊക്കെ നമ്പറുകൾ കാണാനായിട്ട് സാധിക്കും. അത് ആ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ മാക്സിമം ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ആ ബക്കറ്റിന് മുകളിലായിട്ടൊരു ക്രോസ് മാർക്കാണ് ഉള്ളതെങ്കിൽ അത് ഒരിക്കലും വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് കാണുന്ന ഒരു ചിഹ്നമാണ് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഇത് ശരിക്കും നമ്മുടെ വസ്ത്രങ്ങളിൽ ബ്ലീച്ച് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർണിംഗ് ആണ് കേട്ടോ. ആ ട്രയാങ്കിള് വെറുതെ വരച്ചിട്ടേ ഉള്ളൂവെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബ്ലീച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുള്ളിൽ വരകൾ ഉണ്ടെങ്കിൽ കളർ സേഫ് ആയിട്ടുള്ള നോൺ ക്ലോറിൻ ബ്ലീച്ചുകൾ മാത്രമേ പാടുള്ളൂ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അതിന് മുകളിലായിട്ട് ഒരു ഇൻടു മാർക്ക് ആണെങ്കിൽ ഒരു കാരണവശാലും ആ ഡ്രസ്സിൽ ബ്ലീച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡാണ് ഒരു സ്ക്വയറിനുള്ളിൽ സർക്കിൾ വരച്ചിരിക്കുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനിലെ ഡ്രയർ, അതായത് ടംബിൾ ഡ്രൈ യൂസ് ചെയ്യാമോ ഇല്ലയോ എന്ന് കാണിക്കാനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിൽ ഒന്നോ രണ്ടോ ഡോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോ അല്ലെങ്കിൽ മീഡിയം ഹീറ്റിൽ മാത്രമേ ഡ്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു സിംബൽ ആണ് ഒരു ചെറിയ അയൺ ബോക്സിന്റെ സിംബൽ. അതിനുള്ളിൽ ഡോട്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ എത്ര ടെമ്പറേച്ചറിൽ ആ വസ്ത്രം അയൺ ചെയ്യണം എന്നത് തീരുമാനിക്കേണ്ടത്. ഒരു ഡോട്ട് ആണെങ്കിൽ ലോ ഹീറ്റ്, 3 ഡോട്ട് ആണെങ്കിൽ ഹൈ ഹീറ്റ്, അങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് ചില ഡ്രസ്സുകളിൽ ഒരു റൗണ്ട് സിംബൽ അല്ലെങ്കിൽ ഒരു വട്ടം കാണാനായിട്ട് സാധിക്കും. അത് ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട വസ്ത്രങ്ങളെ കാണിക്കുന്ന സിംബിൾ ആണ് കേട്ടോ. ആ വട്ടത്തിന് മുകളിലായിട്ട് ക്രൂസ് മാർക്ക് ഉണ്ടെങ്കിൽ മെഷീനിൽ മാത്രമേ വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇനി മുതൽ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ആ ഒരു ടാഗ് കട്ട് ചെയ്ത് കളയുന്നതിന് മുൻപായിട്ട് ഈ സിംബിൾസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എപ്പോഴും പുതിയതുപോലെ തന്നെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. ഓക്കെ, ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സിറ്റി ഫോർ ലിസണിംഗ് ടു ആസ് റിയ എഫ് എം 90.9 നാടിനൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യമോ മറ്റോ നടക്കുന്ന സമയത്ത് പോലീസ് വന്ന് ആദ്യം പരിശോധിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതാണ് ഫിംഗർ പ്രിന്റ് അഥവാ വിരലടയാളം. അല്ലെ, ലോകത്തുള്ള ഒരാളുടെ വിരലടയാളം മറ്റൊരാളുമായിട്ട് ഒരിക്കലും മാച്ച് ആവില്ല എന്നൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലൊക്കെ നമ്മളിത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രം പ്രത്യേകതയാണെന്നാണ് നമ്മളിൽ പലരുടെയും ഒരു വിചാരം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ധാരണ മാറ്റാനായിട്ടുള്ള സമയമാണ്. കാരണം ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെ ഫിംഗർ പ്രിന്റ്സ് ഉള്ള ജീവികളുണ്ടല്ലേ. അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരുമായിട്ട് ജനിതകപരമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത മരങ്ങളിൽ മാത്രം തൂങ്ങിക്കിടന്ന് ഉറങ്ങിത്തീർക്കുന്ന ഒരു ചെറിയ മൃഗത്തിന് നമ്മുടെ അതേപോലെയുള്ള വിരലടയാളം ഉണ്ടെന്നാണ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കോല കരടുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ കോലകളുടെ കയ്യിലെ വരകളും ചുളികളും ഒക്കെ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റിൽ നിന്ന് ഇവയെ തിരിച്ചറിയാനായിട്ട് ഒട്ടും ഈസി അല്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രയും സിമിലാരിറ്റി അതിനുണ്ട്. ക്രൈം സീനിലൊക്കെ ഇരിക്കുന്ന ഫോറൻസിക് എക്സ്പേർട്സിന് പോലും ചില സമയത്ത് ഈ കോലകളുടെ വിരലടയാളം കണ്ടിട്ട് മാറിപ്പോയിട്ടുണ്ടെന്നാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സത്യം. മനുഷ്യരിലും പ്രൈമേറ്റ്സ് അഥവാ കുരങ്ങൻ വർഗത്തിലും മാത്രമേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ഉണ്ടാകൂ എന്നായിരുന്നു ഈ ശാസ്ത്ര ലോകം പണ്ടൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മരത്തിന്റെ ശിഖരങ്ങളിൽ പിടിച്ചു കയറാനായിട്ടും ഇലകൾ പറിച്ചു തിന്നാനായിട്ടും വേണ്ടി മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവയ്ക്കും ഇതേപോലെയുള്ള ഒരു വികസനം ബോഡിയിൽ ഉണ്ടാവുകയായിരുന്നു. കോലകളെ പോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളോട് ജനിതകപരമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ കസിൻസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ചിമ്പാൻസികളും അതുപോലെ ഗോറില്ലകളും ഒക്കെ ഈ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇവയ്ക്ക് മനുഷ്യരെ പോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്ത മറ്റൊരു ജീവിയാണ് ഫിഗർ ഏപ്പ് എന്ന് വിളിക്കുന്ന ഗിബൻസ്, അതുപോലെ ചില പ്രത്യേക ജാതി മരപ്പട്ടികളും. ഇവയ്ക്കൊക്കെ ഈ ഒരു ഫിംഗർ പ്രിന്റ് നേച്ചർ തന്നെ കൊടുത്തിരിക്കുന്നത് മരങ്ങളിലെ കൂടെ നടക്കുമ്പോഴും ഇര പിടിക്കുമ്പോഴും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല, ഈ ചെറിയ ആനിമൽസിനും നമ്മുടെ അതേ ലുക്കിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: കുട്ടിക്കാലം തൊട്ടേ നമ്മളൊക്കെ കേട്ട് പേടിക്കുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി തോന്നുകയും ചെയ്തൊരു സ്ഥലമുണ്ട്. വലിയ വലിയ കപ്പലുകളും എയർപ്ലെയിനുകളും ഒക്കെ ഒരു ട്രേസ് പോലും ഇല്ലാതെ അപ്രത്യക്ഷമാകുന്ന ഒരു നിഗൂഢ സ്ഥലം. യെസ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അഭീകരനായ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഫ്ലോറിഡ, ബർമുഡ, പ്യൂർട്ടോറിക്കോ എന്നീ മൂന്ന് സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കടൽ ഭാഗത്ത് എന്തൊക്കെയോ അമാനുഷിക ശക്തികളുണ്ടെന്നും അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് വന്ന കപ്പലുകൾ തട്ടിക്കൊണ്ടു പോകുന്നതാണെന്നും ഇനി അതല്ലെങ്കിൽ കടലിനടിയിൽ എന്തോ വലിയ സീ മോൺസ്റ്റർ ഉണ്ടെന്നും ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സിനിമകളിലും നോവലുകളിലും ഒക്കെ ഈ ബർമുഡ ട്രയാങ്കിളിനെ ഒരു വില്ലനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത്, ഇതിനു പിന്നിലെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സയന്റിസ്റ്റുകൾ പറയുന്നത് അവിടെ ഈ പറയുന്നത് പോലെ ഗോസ്റ്റ് സ്റ്റോറികളോ മാജിക് ഒന്നുമില്ല എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകളും ഫ്ലൈറ്റുകളും ഒക്കെ പാസ് ചെയ്ത് പോകുന്ന ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു റൂട്ടാണിത്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രാഫിക് കൂടുതലുള്ള സ്ഥലത്ത് ആക്സിഡന്റ് കൂടുതലായിരിക്കുമല്ലോ. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന അപകടങ്ങൾ വളരെ നോർമലാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വെതർ ആണ് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചുഴലിക്കാറ്റുകൾ അഥവാ ഹരിക്കെയിൻസ് അവിടെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം എന്ന് വിളിക്കുന്ന വളരെ സ്പീഡിൽ ഒഴുകുന്ന ഒരു ഓഷൻ കറന്റ് ആ ഒരു ഭാഗത്തുണ്ട്. അതായത് കടലിനുള്ളിലൂടെ ഒഴുകുന്ന ഭയങ്കര സ്പീഡിലുള്ള ഒരു നദി പോലെയാണ് കേട്ടോ അത്. എന്തെങ്കിലും ഒരു അപകടം പറ്റി കപ്പലോ വിമാനമോ കടലിൽ വീണിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ കറന്റ് അതിന് ബാക്കി പത്രങ്ങളെല്ലാം ഒരുപാട് ദൂരത്തേക്ക് ഒഴുക്കിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പീസ് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടാത്തത്. ഇനി പണ്ടത്തെ കാലത്ത് കപ്പലുകൾക്ക് വഴിതെറ്റി പോകാനായിട്ട് കാരണമായിരുന്ന വേറൊരു വില്ലൻ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മുടെ ട്രൂ നോർത്തും അതുപോലെ മാഗ്നറ്റിക് നോർത്തും ഒരേ ലൈനിൽ വരുന്ന വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് നാവിഗേഷന് വേണ്ടി കോമ്പസ് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു സമയത്ത് അതിലെ സൂചി കറക്റ്റ് ഡയറക്ഷനിൽ കാണിക്കാതെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അങ്ങനെ വഴിതെറ്റി വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കേട്ടു പറയുന്ന കഥകളൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ വില്ലനായിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ ഒരു ബർമുഡ ട്രയാങ്കിളിനെ പറ്റി ഒരുപാട് നിഗൂഢമായിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ എത്രയൊക്കെ സത്യാവസ്ഥ കേട്ടു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു നിഗൂഢമായിട്ടുള്ള സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

ചാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ടേക്ക് എ ബ്രേക്ക്.
1: രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കാണ്. കുറച്ച് വെള്ളം കുടിക്കാലോ എന്ന് കരുതി ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി നമ്മൾ അടുക്കളയിലേക്ക് നടക്കുന്നു. കറക്റ്റായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് കറണ്ട് പോവാണ്. ഫോണിന്റെ ചാർജ് തീർന്ന് അതും ഓഫ് ആകുന്നു. അപ്പോ ഉള്ള ആ ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കി, ചുറ്റും കൂരിട്ട് അതുവരെ കേൾക്കാത്ത എന്തൊക്കെയോ ചെറിയ ചെറിയ വോയിസുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ് മെല്ലെ മെല്ലെ കൂടാൻ തുടങ്ങും. പിന്നിൽ ആരൊക്കെയോ നിൽക്കുന്നുണ്ടോ എന്നൊരു തോന്നല്. വേഗം ഓടിപ്പോയി ബെഡിൽ കയറി പുതപ്പിനുള്ളിൽ ഒളിക്കാനായിട്ട് തോന്നും. നമ്മളിൽ പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലേ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നേരിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനടക്കം പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു സംഭവമാണ് ഇരുട്ടെന്ന് പറയുന്നത്. കട്ടിലിനടിയിൽ എന്തെങ്കിലും ഭൂതമുണ്ടോ, അല്ലെങ്കിൽ ജനലിലൂടെ ആരെങ്കിലും നമ്മളെ നോക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്ത അന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. കാലൊക്കെ പൂർണ്ണമായിട്ട് പുതപ്പിനുള്ളിൽ വെച്ച് മുഴുവനായിട്ട് മൂടിപ്പൊതിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫ് ആണ്, ഒരു പ്രേതവും നമ്മളെ പിടിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. വലുതാകുമ്പോ ഈ പേടിയൊക്കെ തനിയെ മാറും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യം പറയാട്ടോ, ഇപ്പോഴും രാത്രി തനിച്ചൊരു വലിയ റൂമിൽ കിടന്നിറങ്ങാനായിട്ട് ചെറിയ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മുടെ സുൽത്താൻ. അവൾക്ക് ഭയങ്കര പേടിയാണ്, ഈ രാത്രിയിൽ ഒറ്റയ്ക്കൊക്കെ ഒരു മുറിയിൽ കിടക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇതിനെ വെറും ഒരു പേടിയായിട്ട് നമ്മൾ തള്ളിക്കളയാറുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഈ ഇരുട്ടിനെയാണോ ഭയക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇരുട്ടിനെയല്ല പേടിക്കുന്നത് എന്നതാണ്, മറിച്ച് ആ ഇരുട്ടിൽ എന്താണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത്. ഇതിനെ ഫിയർ ഓഫ് ദി അൺനോൺ എന്നാണ് അവർ വിളിക്കുന്നത് കേട്ടോ. വെളിച്ചമുള്ള സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഇരുട്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ചുറ്റുപാടിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒന്നും കൃത്യമായിട്ട് കിട്ടാതെ വരും. അപ്പൊ നമ്മുടെ ബ്രെയിൻ തന്നെ സ്വയം ചില കഥകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ റൂമിലെ കസേരയിൽ അലക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഇരുട്ടത്ത് കാണുമ്പോൾ അതൊരു രൂപമായിട്ടോ അല്ലെങ്കിൽ എന്തോ വലിയ ജീവി ആയിട്ടോ ഒക്കെ നമുക്ക് തോന്നും. ആ കണ്ടത് ചിലപ്പോൾ ഒരു കള്ളനായിരിക്കാം, അല്ലെങ്കിൽ വല്ല പ്രേതവുമായിരിക്കാം എന്നൊക്കെ നമ്മുടെ മൈൻഡ് നമ്മളെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കാണ്. അതായത് ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ സങ്കല്പത്തിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത് പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അത്. ഇതൊരു വലിയ അസുഖമാണോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടാൻ വരട്ടെ, ഇതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് ആണ് എന്ന് പറയാം. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ ഈ ഒരു പേടിയെ പറയാനായിട്ട് സാധിക്കും. കാരണം പണ്ട് കാലത്ത് വീടോ കറണ്ടോ വെളിച്ചമോ ഒന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് രാത്രിയാകുമ്പോൾ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കാനായിട്ട് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണല്ലോ. സിംഹത്തിനും പുലിക്കും ഒക്കെ ഇരുട്ടത്ത് നല്ല വ്യക്തമായിട്ട് കാണാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. എന്നാൽ മനുഷ്യന്റെ കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പൊ ഇരുട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അലേർട്ട് ആകണം എന്നൊരു സിഗ്നല് നമ്മുടെ ബ്രെയിനിൽ അന്ന് തൊട്ടേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പേടി ഉള്ളത് കൊണ്ട് മാത്രമാണ് പലരും രാത്രി മൃഗങ്ങൾക്കിരയാകാതെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ പഴയ മനുഷ്യരുടെ ജീനുകൾ വഴിയാണ് നമ്മളിലേക്കും ഈ ഇരുട്ടിനോടുള്ള അലേർട്ട്നെസ് വന്നെത്തിയത് എന്ന് പറയാം. അല്ലാതെ ഇതൊരു പേടിത്തൊണ്ടന്റെ ലക്ഷണമൊന്നും അല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബ്രെയിനിന്റെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ് എന്ന് പറയാം. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഇരട്ടത്ത് നമ്മൾ നിൽക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകാറുണ്ട്. ജനലിലെ കാറ്റ് തട്ടുമ്പോഴുള്ള വോയിസോ അല്ലെങ്കിൽ വെറുതെ ഒരു കരയിൽ അനങ്ങുന്ന സൗണ്ടോ മതി നമ്മളെ ഒന്ന് വിറപ്പിക്കാനായിട്ട്. ഇതിനും ഒരു റീസൺ ഉണ്ട്. നമ്മുടെ കാഴ്ച മങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള സെൻസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേൾവി ശക്തി ഭയങ്കര ഷാർപ്പാകും. എന്തെങ്കിലും ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നോടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പമ്പ് ചെയ്ത് നമ്മളെ എന്തിനും റെഡിയാക്കി നിർത്തുകയാണ് ആ സമയത്ത് ചെയ്യാറുള്ളത്. ഇതിനെ ഫൈറ്റ് ഓഫ് ദി ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത് കേട്ടോ. അതായത് ഒന്നെങ്കിൽ തിരിച്ചു ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് ജീവനും കൊണ്ട് ഓടുക. നമ്മൾ ഒരുപാട് ഹൊറർ സിനിമകൾ കാണുന്നവരും അതുപോലെ പേടിപ്പിക്കുന്ന കഥകൾ വായിക്കുന്നവരും ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇതിനെയൊക്കെ ഇരുട്ടുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് സിനിമയിലെ കാണുന്നത് പോലെയുള്ള രൂപങ്ങളൊക്കെയാണ് ഈ ഇരട്ടത്ത് നമ്മളെ കാത്തു നിൽക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് ഇനി മുതൽ രാത്രി കറണ്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇരുട്ടത്തൊറ്റയ്ക്ക് നടക്കുമ്പോഴോ ചെറിയൊരു പേടി ഉള്ളിൽ തോന്നുമ്പോൾ ഇതെന്റെ ബോഡി എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു കെയറിംഗ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. നമ്മൾ സേഫ് ആണെന്ന് നമ്മുടെ ബ്രെയിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പേടി അവിടെ തീരും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് സുൽത്താനയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയമാണ്. കാരണം ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കുട്ടിക്കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്നത്തെ നമ്മുടെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ അവസാനമായിട്ട് പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്ററിയെ കുറിച്ചാണ്. നമ്മളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരാണല്ലേ, എന്നാൽ ഈ ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റുകളും അതുപോലെ വലിയ വലിയ ക്രിപ്റ്റോഗ്രാഫേഴ്സും ഒക്കെ വർഷങ്ങളായിട്ട് തല പുകച്ചിട്ടും ഇന്ന് വരെ ഒരു വരി പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അദുരൂഹമായ ബുക്കിന്റെ പേരാണ്, ആ മിസ്റ്ററി ബുക്കിന്റെ പേരാണ് വോയിനിഷ് മാനുസ്ക്രിപ്റ്റ്. 1912 വിൽഫ്രിഡ് വോയിനിഷ് എന്ന് പറയുന്ന ഒരു പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന ആളാണ് ഇറ്റലിയിലെ ഒരു കോളേജിൽ നിന്ന് ഈ പുസ്തകം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ബുക്ക് ഇപ്പോഴും അറിയപ്പെടുന്നത് കേട്ടോ. ഈ പുസ്തകം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഞെട്ടും, കാരണം അതിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഈ ഭൂമിയിലെ ഒരു ഭാഷയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒന്നാണ്. ഇടത്തു നിന്ന് വലത്തോട്ടാണോ വായിക്കേണ്ടത് എന്ന് പോലും ആർക്കും അറിയില്ല കേട്ടോ. ഇനി അതിൽ എഴുത്തു മാത്രമല്ല, അതിൽ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഭൂമിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ അതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള എന്തൊക്കെയോ ട്യൂബുകളിലൂടെ ഒഴുകി നടക്കുന്ന കുറച്ച് സ്ത്രീകളുടെ രൂപങ്ങളും പിന്നെ സയൻസിനും അസ്ട്രോളജിക്കും ഒന്നും ഒരു പിടിയും തരാത്ത ഒരുപാട് സ്റ്റാർസിന്റെയും പ്ലാനറ്റ്സിന്റെയും ഒക്കെ പടങ്ങൾ വരെ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കാർബൺ ഡേറ്റിംഗ് വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് 15-ാം നൂറ്റാണ്ടിലാണ് ഈ ബുക്ക് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും ഒക്കെ ശത്രുക്കളുടെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള രഹസ്യ കോഡുകൾ ഡീ കോഡ് ചെയ്ത വലിയ വലിയ എക്സ്പേർട്സ് വരെ ഈ പുസ്തകത്തിന് മുന്നിൽ തോറ്റുപോയി എന്നതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വെച്ചിട്ട് പോലും ഈ ബുക്കിലെ ഒരു വാക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഇത് ശരിക്കും അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് കൊണ്ടുവന്ന ഏതെങ്കിലും ബുക്കാണോ, അതോ പണ്ട് കാലത്ത് ഏതോ ഒരു വൈദ്യൻ തന്റെ രഹസ്യ മരുന്നുകളുടെ കൂട്ട് മറ്റാർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ട് എഴുതി വെച്ചതാണോ, അതും അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാനായിട്ട് വേണ്ടി വെറുതെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പ്രാങ്ക് ആണോ എന്നൊക്കെയാണ് ഇപ്പോഴും ആളുകൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക് മുന്നിൽ പോലും യാതൊരു പിടിയും കൊടുക്കാതെ അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലെ ഈ വോയിനിഷ് മാനുസ്ക്രിപ്റ്റ് ഇപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ഇരിക്കാനു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു മിസ്റ്ററിയാണ് ഈ ഒരു ബുക്ക് എന്ന് പറയാം. അപ്പോ ഈ ഒരു കിടിലൻ വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് നമ്മുടെ സുബന്ധം RJ ശ്രീശാന്ത് എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഇനിയുള്ള സമയം ഞാൻ ശ്രീശാന്തിന് ഹാൻഡ് ഓവർ ചെയ്യാനു കേട്ടോ. ആൻഡ് ഇത്രയും നേരം എന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നമ്മുടെ സുരേഷ് ഗോപി സാർ പറയുന്ന പോലെ ശുഭരാത്രി, സുഖനിദ്ര നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭ്രാന്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണെന്ന് നിസ്സംശയം പറയാം. എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ജീവന തുല്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ സമനില തെറ്റുകയാണ്. അത് ക്ലിനിക്കലായ ഒരു ഭ്രാന്തല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു വല്ലാത്ത പിടപ്പാണ്. തനിക്ക് പ്രിയപ്പെട്ടതൊന്നും തന്നിൽ നിന്നും അകന്നു പോകരുതെന്ന അല്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്ന വല്ലാത്തൊരു വാശി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. ഒരു പൂവ് കണ്ടാൽ അതിനെ പറിച്ചെടുക്കാൻ തോന്നുന്നത് വെറുമൊരു കൗതുകമാണ്. എന്നാൽ ആ പൂവ് വാടിപ്പോവാതിരിക്കാൻ ദിവസവും അതിന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നിടത്താണ് യഥാർത്ഥ ഇഷ്ടം ജനിക്കുന്നത്. സ്വന്തമാണെന്ന് ഉറപ്പിച്ചവയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ മനുഷ്യൻ കാണിക്കുന്ന ആ വലിയ സ്വാർത്ഥതയുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭ്രാന്ത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഒരാളെ നമുക്ക് വല്ലാതെ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകം അവരെ ചുറ്റിപ്പറ്റിയാവും. അവരുടെ ചെറിയൊരു മൗനം പോലും നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കും. ഫോണിൽ ഒരു മെസ്സേജ് വരാൻ വൈകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിലൊരു ചെറിയ മാറ്റം തോന്നുമ്പോൾ, നമ്മുടെ ഉള്ളിലൊരു ഇടിമിന്നൽ മിന്നുന്നത് പോലെ നമുക്ക് തോന്നും. അത് ഈ ഭ്രാന്ത് കൊണ്ടാണ്. അവർ നമ്മെ വിട്ടുപോകുമോ എന്ന ഭയം കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ ഈഗോ മാറ്റിവെക്കും. അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കും. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവരോട് ക്ഷമിക്കും. കാരണം അവരില്ലാത്ത ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന വിട്ടുവീഴ്ചകൾ കണ്ടാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വെറുമൊരു കോമാളിത്തരമായി തോന്നാം. പക്ഷേ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചവർക്കേ അറിയൂ, സ്വന്തം ജീവന്റെ പാതയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നടത്തുന്ന ആ പോരാട്ടത്തിന്റെ വില. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ദൂരങ്ങൾ പലപ്പോഴും ഇഷ്ടത്തിൻ്റെ ഭ്രാന്തിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും അകലെയാണെങ്കിൽ ഓരോ നിമിഷവും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ. അവർക്കൊപ്പമുള്ള പഴയ ഫോട്ടോകൾ സൂക്ഷിച്ചു വെച്ചും അവർ അയച്ച വോയിസ് നോട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടും നമ്മൾ ആകലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവർക്കൊപ്പമുള്ള ഓരോ നിമിഷവും ഒരു ക്യാമറ കണ്ണി എന്ന പോലെ ഒപ്പിയെടുക്കാൻ നാം കൊതിക്കും. കാരണം നാളെ ഒരുപക്ഷെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിന്തയാണ് നമ്മെ അപ്പോൾ ഭരിക്കുന്നത്. ഈ ഭ്രാന്ത് കാരണം ചിലപ്പോൾ നമ്മൾ വല്ലാതെ പൊസസീവായേക്കാം. അവർ മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ കുശുമ്പ് തോന്നും. അത് അവരോടുള്ള അവിശ്വാസം കൊണ്ടല്ല, മറിച്ച് തനിക്കുള്ള സ്ഥാനം അവരുടെ ഉള്ളിൽ മറ്റാർക്കെങ്കിലും കെട്ടിപ്പോകുമോ എന്ന പേടികൊണ്ടാണ്. നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വല്ലാത്ത കാവൽ നിൽപ്പ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തേക്കാൾ ഒട്ടും താഴെയല്ല ചില സൗഹൃദങ്ങൾ. നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മോടൊപ്പം നിന്ന ചില സുഹൃത്തുക്കളുണ്ട്. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തിയപ്പോഴും നമ്മുടെ തോളിൽ കൈയിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞവർ. അവരെ നഷ്ടപ്പെടുത്തുക ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. എത്ര വലിയ വഴക്കുണ്ടാക്കിയാലും പരസ്പരം മിണ്ടാതിരുന്നാലും അവസാനം ആരോടെങ്കിലും ഒരാളോട് പോയി മിണ്ടി ആ പിണക്കം മാറ്റാൻ നാം തയ്യാറാകും. വർഷങ്ങൾ കഴിഞ്ഞാലും പഴയ സ്കൂൾ കോളേജ് സുഹൃത്തുക്കളെ തിരഞ്ഞുപിടിച്ച് സംസാരിക്കുന്നതും അവരുടെ ബർത്ത്ഡേസ് ഓർത്ത് വച്ച് ആശംസകൾ അറിയിക്കുന്നതുമെല്ലാം ഈ ഇഷ്ടത്തിൻ്റെ ഭ്രാന്ത് കൊണ്ടാണ്. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ മനുഷ്യർക്ക് മനുഷ്യരോട് മാത്രമല്ല ചില പ്രാർത്ഥുള്ളത്, തന്നെ പാഷനോടും കലയോടും സ്വപ്നങ്ങളോടുമുള്ള ഒരു മനുഷ്യൻ്റെ ഇഷ്ടം ഇതിലും വലുതാണ്. ഒരു ലക്ഷ്യത്തെ അല്ലെങ്കിൽ ഒരു കരിയറിനെ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും പോകും. ഉറക്കം ഉപേക്ഷിച്ചും മറ്റുള്ളവരുടെ കളിയാക്കലുകൾ സഹിച്ചും എത്ര വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും അവർ ആ സ്വപ്നത്തെ ഒരിക്കലും കൈവിടില്ല. കാരണം അത് അവർ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒന്ന് തന്നെയാണ്. തനിക്ക് പ്രിയപ്പെട്ട ഒരാഗ്രഹത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ആ പിടിവാശമുണ്ടല്ലോ, അതാണ് പലപ്പോഴും ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എത്രയൊക്കെ മുറുകെ പിടിച്ചാലും ചിലപ്പോൾ കാലമോ സാഹചര്യങ്ങളോ നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നും അകറ്റിയേക്കാം. അവിടെയാണ് മനുഷ്യൻ്റെ ഈ ഭ്രാന്തിൻ്റെ ഏറ്റവും വലിയ വിജയം നാം കാണുന്നത്. ഭൗതികമായി ഒരു വ്യക്തിയോ ഒരു കാലഘട്ടമോ നഷ്ടപ്പെട്ടാലും മനസ്സിൽ നിന്നും അവരെ നഷ്ടപ്പെടുത്താൻ മനുഷ്യൻ തയ്യാറാകില്ല. തനിക്ക് പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമാണ് ഓർമ്മകൾ. പോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. അവരെക്കുറിച്ച് കവിതകൾ എഴുതും, ഡയറി കുറിപ്പുകൾ ഉണ്ടാക്കും. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വരും. കാരണം നമ്മുടെ ഉള്ളിലെ ആ ചെറിയ ലോകത്ത് അവർ എപ്പോഴും ജീവനോടെയുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചുറ്റുമുള്ള ഈ ലോകം എന്തിനേയും എളുപ്പത്തിൽ വലിച്ചെറിയാനും പെട്ടെന്ന് തന്നെ മറക്കാനും പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്നിനെ അല്ലെങ്കിൽ ഒരാളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഭാഗ്യവാനാണ്. കാരണം ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ സ്നേഹത്തെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ ഭ്രാന്തുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഭ്രാന്തിനെ നിങ്ങൾ സ്നേഹിക്കുക, പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക, സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുക. മനോഹരമായ ഒരുപാട് ഇഷ്ടങ്ങളും ആ ഇഷ്ടങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഭ്രാന്തുമായി നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിയോടെ വിടരും. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ta na na na ta na ta na pavira mara.

രാജീവം വിടരും നിന്മിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

ഞാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം കുതിരും

കിഴികൾ കാശ്മീരം പുതിരും നിൻചുടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പുതിരും

കുട്ടികൾ അക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിടത്തി മൃഗത്തെ.

ചെമ്പടമുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലെ